ശരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘ ശര

ലോക സർവജ്ഞ ശക്തനഥ വത്സല സർവശേഷിൻ സ്വാമിൻ സുശീല സുലഭാശ്രിത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമന് കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല സർവശേഷിൻ സ്വാമിൻ സുശീല സുലഭാശ്രിത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ആനുപുരാർപിത സുജാത സുഗ

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ ലക്ഷ്മീമഹീ തദനുരൂപ നിജാനുഭാവ നീളാദി ദിവ്യ മലിഷീകര പല്ലവാനാം ആരുണ്യ സംക്രമണ തക്കില സാന്ദ്രലാഗൗ ശ്രീ വെങ്കടേശ ചരണൗ.

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായത സദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 20 വ്യാഴാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 4 വിശാഖം നക്ഷത്രം. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ബഹളത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മുങ്ങിപ്പോകാൻ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ തരാൻ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഹൃദയവും അന്തരാത്മാവും പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഒന്ന് ശ്രമിക്കുക. കാരണം നിങ്ങൾ എന്താണ് ആകേണ്ടതെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കുക, ധൈര്യമായിട്ട് മുന്നോട്ടു പോവുക. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മൾ വിജയം കൊട്ടിഘോഷിക്കുമ്പോൾ പരാജയത്തെ പറ്റി പറയാൻ മടിക്കുന്നു. മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പിന്നോട്ടുള്ളവയെ, പിന്നിലായവരെ നാം ശ്രദ്ധിക്കുന്നില്ല. വിജയങ്ങൾക്ക് മധുരമേറുന്നത് പരാജയപ്പെടാൻ ആരെങ്കിലും ഉണ്ടാവുന്നതിനാലാണ്. രാത്രിയില്ലെങ്കിൽ പകലിനെന്തു സൗന്ദര്യം! പരാജയങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയെ പിന്നോട്ട് വലിക്കുമ്പോൾ ഏറിയ പങ്കാളുകളും നിരാശപ്പെട്ട് തളർന്നു പോകും. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവുകൾ നൽകുന്ന അവസരങ്ങളായി കണ്ട് അതിൽ തളരാതെ കൂടുതൽ കരുത്തരാവുകയാണ് വേണ്ടത്. നമുക്ക് അമ്പിന്റെയും വില്ലിന്റെയും കാര്യമെടുക്കാം. ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പുകൾ പായിക്കാൻ ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുമ്പോട്ട് വിടുന്നത്. എത്രത്തോളം പിന്നിലേക്ക് വലിക്കുന്നുവോ അത്രത്തോളം ശക്തിയോടെ അത് ലക്ഷ്യത്തിലെത്തും. നാം മുന്നോട്ട് കുതിക്കുന്നത് കാലുകൾ രണ്ടും പിന്നോട്ട് മടക്കിയാണ്. ഓരോ വീഴ്ചയിൽ നിന്നും, പിന്നിലാകുന്നതിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കുക, തിരിച്ചു വരിക. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ജീവിതത്തിൽ ഒന്നും നടക്കില്ല, ഒന്നും ശരിയാവില്ല എന്ന് നിരന്തരം ചിന്തിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഐ ക്യാൻ ഡു ഇറ്റ് എല്ലാ നേരവും മനസ്സിനെ നിരന്തരം പറഞ്ഞു ബോധിപ്പിക്കുക. ആത്മവിശ്വാസത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുക. ഉറപ്പായും വിജയം നമ്മെ തേടിയെത്തും. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആരുടെ മുമ്പിലും തോറ്റുകൊടുക്കാനുള്ളതല്ല, വിജയിച്ച് മറ്റുള്ളവർക്ക് ഊർജം പകരാനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മെ തളർത്തി, അനാവശ്യമായി വിമർശിച്ച് നമ്മുടെ തോൽവി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ. നാം ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ്. അതേസമയം ജീവിതത്തെ അവനവന്റെ കണ്ണിലൂടെ, അനുഭവങ്ങളിലൂടെ കാണാനും അറിയാനും ശ്രമിക്കൂ. അവനവനിലുള്ള കഴിവെന്താണെന്ന് അറിയുക. നമ്മുടെ കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. മനസ്സിന് നേടണം എന്ന ഉറച്ച ചിന്തയും ആഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാനുള്ള ശക്തി നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. ലോകത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ലോകത്ത് നല്ല മാറ്റങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നവർ സ്വയം മാറ്റത്തിന് തയ്യാറാകണം. അങ്ങനെ സ്വയം മാറാൻ തയ്യാറായാലേ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 20-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 രാജ്യത്തുടനീളം സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു, അതായത് ഹാർമണി ഡേ. ഇന്ത്യയിലെ വിവിധ മതസ്ഥർക്കിടയിലും ഭാഷാവിഭാഗങ്ങൾക്കിടയിലും സമാധാനവും സാമുദായിക സൗഹാർദ്ദവും വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. തന്റെ 40-ാം വയസ്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ അദ്ദേഹം രാജ്യത്തെ ടെലികോം കമ്പ്യൂട്ടർ വിപ്ലവത്തിന് അടിത്തറ പാകിയ നേതാവ് കൂടിയാണ്. കൊതുകുകൾ പരത്തുന്ന മലേറിയ പോലുള്ള മാരക രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിക്കുന്നു. 1897 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഡോക്ടറായ സർ റൊണാൾഡ് റോസ് പെൻ അനോഫിലസ് കൊതുകുകളാണ് മനുഷ്യരിലേക്ക് മലേറിയ രോഗാണുക്കളെ പരത്തുന്നതെന്ന് കണ്ടെത്തിയത്. ലണ്ടനിലെ ഈ ചരിത്രപരമായ ശാസ്ത്രീയ കണ്ടെത്തലിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായ മലബാർ സമരത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച സുപ്രധാന സൈനിക നീക്കങ്ങളും അറസ്റ്റുകളും മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ വെച്ച് നടന്നത് 1921 ഓഗസ്റ്റ് 20. ബ്രിട്ടീഷ് ഭരണാധികാരികൾ മമ്പുറം മസ്ജിദ് ആക്രമിച്ചു എന്ന വ്യാജ വാർത്തയെ തുടർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ബ്രിട്ടീഷ് ഓഫീസുകൾ ആക്രമിക്കുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് വാഗൺ ട്രാജഡി ഉൾപ്പെടെയുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറി. നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ അന്തർഗ്രഹ പര്യവേക്ഷണ ദൌത്യമായ വോയേജർ 2 ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ നിന്നും വിക്ഷേപിച്ചത് 1977 ഓഗസ്റ്റ് 20. വ്യാഴം, ശനി, യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ 4 ബാഹ്യഗ്രഹങ്ങളെയും സന്ദർശിച്ച ഏക പേടകമാണ് ഇത്. വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം 2018 ഇത് സൗരയുദ്ധത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്റർസ്റ്റെല്ലാർ ബഹിരാകാശത്തേക്ക് പ്രവേശിച്ചു. ബാൾട്ടിക് രാജ്യമായ എസ്റ്റോണിയ സോവിയറ്റ് യൂണിയന്റെ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്നും പൂർണമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് തങ്ങളുടെ പരമാധികാരം വീണ്ടെടുത്തത് 1991 ഓഗസ്റ്റ് 20. മോസ്കോയിൽ മിഖായിൽ ഗോർബച്ചേവിനെതിരെ അട്ടിമറി ശ്രമം നടന്ന അതേ സമയത്തായിരുന്നു എസ്റ്റോണിയൻ പാർലമെന്റിന്റെ ഈ ധീരമായ തീരുമാനം. ഓഗസ്റ്റ് 20 എസ്റ്റോണിയയുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ച ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഭാരതത്തെ 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിലേക്ക് നയിക്കുകയും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി സ്വന്തം ജീവൻ ബലി നൽകുകയും ചെയ്ത ജനനായകൻ. ഇന്ന് ഓഗസ്റ്റ് 20, ഭാരതത്തിന്റെ 6-ാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനം. 1944 ഓഗസ്റ്റ് 20 ജനിച്ച അദ്ദേഹം ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് അടിത്തറയിട്ട ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യമൊട്ടാകെ സദ്ഭാവനാ ദിനമായി ആഘോഷിക്കുന്നു. 1991 മെയ് 21-നാണ് അദ്ദേഹം രാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിച്ചത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കമ്പ്യൂട്ടർ ടെലികോം വിപ്ലവത്തിന്റെ യഥാർത്ഥ ശില്പി രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിൽ കമ്പ്യൂട്ടറുകളും വിവരസാങ്കേതിക വിദ്യയും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും ടെലികോം ശൃംഖല വിപുലീകരിക്കുന്നതിനും അദ്ദേഹം വിപ്ലവകരമായ നയങ്ങൾ നടപ്പിലാക്കി. ഗ്രാമങ്ങളിൽ പോലും ടെലിഫോൺ ബൂത്തുകൾ സജീവമായത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. രാജ്യത്തെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ വലിയൊരു വിദ്യാഭ്യാസ സംഭാവനയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വോട്ടവകാശ പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചത് രാജീവ് ഗാന്ധിയുടെ ചരിത്രപരമായ തീരുമാനമായിരുന്നു. കൂടാതെ അധികാരം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്ന പഞ്ചായത്ത് രാജ് നിയമത്തിന് അടിത്തറയിട്ടതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന നൽകി ആദരിക്കുകയുണ്ടായി. സൗഹാർദ്ദവും സമാധാനവും നിറഞ്ഞ ഒരു ഭാരതത്തെ സ്വപ്നം കണ്ട രാജീവ് ഗാന്ധിയുടെ സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിൽ.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ്

നമസ്കാരം, ഇൻഫോറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ഓണക്കാല വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനുമായി സപ്ലൈകോ കോട്ടമൈതാനത്തൊരുക്കിയ ജില്ലാ ഓണം ഫെയറിന് വൻ സ്വീകാര്യത. ഓഗസ്റ്റ് 13 ആരംഭിച്ച മേളയിൽ ഇതുവരെ 1588 ഉപഭോക്താക്കളിലായി 15,73,302 രൂപയുടെ വിറ്റുവരവുണ്ടായതായി സപ്ലൈകോ പാലക്കാട് ഡിപ്പോ മാനേജർ അറിയിച്ചു. ഉപഭോക്താക്കൾക്കായി ആവേശകരമായ സമ്മാന പദ്ധതികളാണ് ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. ഫെയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനായി 500 രൂപ 1,000 രൂപ നിരക്കുകളിലുള്ള ഓണം ഗിഫ്റ്റ് കാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് കാർഡുകൾ റിഡീം ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ലാപ്ടോപ്പ് സമ്മാനമായി ലഭിക്കും. കൂടാതെ 1,000 രൂപയുടെ ഓരോ പർച്ചേസിനും നൽകുന്ന ഗിഫ്റ്റ് കൂപ്പൺ വഴി ഹീറോ മാവ്രിക് 440 മോട്ടോർ സൈക്കിൾ, സ്വർണ്ണ നാണയങ്ങൾ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഒട്ടനവധി ആകർഷക സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇതിനു പുറമെ 1,500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപയുടെ ബോണസ് കൂപ്പണും നൽകുന്നുണ്ട്. മിതമായ വിലയും ഗുണമേന്മയും ആകർഷകമായ സമ്മാനങ്ങളുമായി ഓഗസ്റ്റ് 25 വരെ സജ്ജമായിരിക്കുന്ന സപ്ലൈകോ ഓണം ഫെയറിന്റെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 25 മുതൽ 28 വരെ സംഘടിപ്പിക്കും. പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ കേന്ദ്രങ്ങളിലായി വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളാണ് നടക്കുക. ശുചിത്വ മിഷൻ നടപ്പാക്കുന്ന ഹരിത ഓണം 2026 ക്യാമ്പയിന്റെ ഭാഗമായി ഓണാഘോഷങ്ങളിലെ മാലിന്യം തരംതിരിച്ച് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനും ആഘോഷവേദികളിൽ വൃത്തിയും ശുചിത്വവും ഉറപ്പാക്കുന്നതിനും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിരോധിത ഡിസ്പോസിബിൾ വസ്തുക്കളും ഒഴിവാക്കി രണ്ടും ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ, തുണിസഞ്ചികൾ, പുനഃചക്രമണം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കണം. കുടിവെള്ളത്തിന് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പകരം സ്റ്റീൽ ബോട്ടിലുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. നിരോധിത PVC ഫ്ലക്സിന് പകരം റീസൈക്കിൾ ചെയ്യാവുന്ന പോളി എത്തലിൻ, തുണി, ചണം തുടങ്ങിയ ഉപയോഗിച്ച് ബാനറുകളും ഹോർഡിംഗുകളും തയ്യാറാക്കണം. ആഘോഷവേദികളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം തരംതിരിച്ച് ബിന്നുകളിൽ നിക്ഷേപിക്കുകയും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുകയോ കത്തിക്കുകയോ ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കണം. നിശ്ചിത ഇടവേളകളിൽ ശുചീകരണവും മാലിന്യ നീക്കവും ഉറപ്പാക്കണം. ഈ വർഷത്തെ ഓണാഘോഷങ്ങളിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, ഹോട്ടലുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഹരിതചട്ടം പാലിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഓണാവധിയോടനുബന്ധിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റും സുരക്ഷിത ബോട്ട് യാത്ര ഉറപ്പാക്കാൻ ബോട്ടുടമകൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ബേപ്പൂർ സീനിയർ പോർട്ട് കൺസർവേറ്റർ അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയോ സാധുവായ രജിസ്ട്രേഷൻ, സർവേ, ഇൻഷുറൻസ് തുടങ്ങിയ നിയമാനുസൃത രേഖകളില്ലാതെയോ സർവീസ് നടത്താൻ പാടില്ല. നിയമപ്രകാരമുള്ള ഗുണനിലവാരമുള്ള ലൈഫ് ജാക്കറ്റുകൾ എല്ലാ യാത്രക്കാരും ധരിക്കുന്നുണ്ടെന്ന് ബോട്ടുടമകളും ജീവനക്കാരും ഉറപ്പുവരുത്തണം. യോഗ്യരായ ജീവനക്കാരെ മാത്രമേ ജലായനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നിയോഗിക്കാവൂ. ഓരോ ജലയാനത്തിനും അനുവദീയമായ എണ്ണം യാത്രക്കാരെ മാത്രമേ കയറ്റാവൂ. അനുവദിച്ച യാത്രാശേഷി മലയാളത്തിലും ഇംഗ്ലീഷിലും യാത്രക്കാർക്ക് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണം. ഓരോ യാത്രയ്ക്ക് മുൻപും ബോട്ടുകളുടെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും പരിശോധിക്കുകയും മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അനുവദിക്കപ്പെട്ട സോണുകളിൽ മാത്രമേ സർവീസ് നടത്താവൂ. ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ജലവാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോർട്ട് കൺസർവേറ്റർ അറിയിച്ചു. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1-ാം വർഷ ഡിഗ്രി കോഴ്സിന് അപേക്ഷിച്ചവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടുമായി ഓഗസ്റ്റ് 21 രാവിലെ 10 അഭിരുചി പരീക്ഷയ്ക്കായി കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 89 43 76 76 84. ഒരിക്കൽ കൂടി 89 43 76 76 84. ഓണാഘോഷത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ട് കുരിശി ഇലക്ട്രിക്കൽ സെക്ഷൻ ജീവനക്കാരുടെ ഇടപെടലിൽ തൂവക്കാട് കോളനി സ്വദേശിയായ രാജിമോൾ കെയുടെ വീട്ടിൽ സൌജന്യമായ വയറിംഗ് പൂർത്തിയാക്കി വൈദ്യുതി കണക്ഷൻ നൽകി. വൈദ്യുതി ലഭ്യമല്ലാതിരുന്ന വീട്ടിലെ മുഴുവൻ വയറിംഗ് ജോലികളും ജീവനക്കാർ തന്നെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ നടത്തി വൈദ്യുതി വിതരണം ആരംഭിക്കുകയും ചെയ്തു. വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് കെ എൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സീനിയർ സൂപ്രണ്ട് ചാർ ഷംല, സബ് എഞ്ചിനീയർമാരായ ബോംബേഷ് സുബ്രഹ്മണ്യൻ, ഓവർസിയർമാരായ വിജയകുമാരൻ, നാരായണൻകുട്ടി, ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, സന്തോഷ്, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കുഴൽമന്നം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പെരിങ്ങോട്ട് കുരിശി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നൽകുന്ന മികച്ച വിദ്യാർത്ഥി കർഷകർക്കുള്ള അവാർഡിന് അർഹരായി. കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ട് കുരിശി കൃഷിഭവനിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി. ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗം ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 2:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരുമെന്ന് ലീഡ് ബാങ്ക് മാനേജർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് വിവിധ കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 21 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04662260565. ഒരിക്കൽ കൂടി 04662260565.
ആലത്തൂർ അഡീഷണൽ ഐ സി ടി എസ് പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ കിഴക്കഞ്ചേരി 1 സെക്ടറിലെ 27 അംഗൻവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാൽ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 1 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0429222547 ഒരിക്കൽ കൂടി 0429222547. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ പരിധിയിൽ വരുന്ന തെങ്കര വലത്തുകര പ്രധാന കനാലിന്റെ ഭാഗത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന തേക്കുമരം ഓഗസ്റ്റ് 20 രാവിലെ 11:15 ലേലം ചെയ്യും. ജില്ലാ പോലീസ് ഓഫീസിന് കീഴിലുള്ള ഹേമാംബിക നഗർ, കോട്ടായി, ചിറ്റൂർ, മീനാക്ഷിപുരം, കോങ്ങാട്, ഷൊർണൂർ, ചാലിശ്ശേരി, മങ്കര, കൊല്ലങ്കോട് എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്തുള്ള അവകാശികളില്ലാത്ത 244 വാഹനങ്ങൾ ഈ ലേലം ചെയ്യും. MSTC ecommerce.com ഓഗസ്റ്റ് 29 രാവിലെ 11 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് 0491253670 ഒരിക്കൽ കൂടി 0491253670. ജില്ലാ സാമൂഹിക നീതി ഓഫീസിലേക്ക് 1 വർഷത്തേക്ക് വാഹനം കരാർ വ്യവസ്ഥയിൽ വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് വാഹന ഉടമകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഡ്രൈവറെ വകുപ്പ് നിയോഗിക്കും. സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491250571 ഒരിക്കൽ കൂടി 0491250571. ജില്ലാ പ്രൊബേഷൻ ഓഫീസിലേക്ക് 1200 cc കുറയാതെയുള്ള വാഹനം കരാർ വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. 12 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവരുത്. സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 1 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9846186332 ഒരിക്കൽ കൂടി 9846186332. ഓണക്കാലത്തോടനുബന്ധിച്ച് ജില്ലയിൽ അബ്കാരി മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. ഓഗസ്റ്റ് 1 മുതൽ 31 വരെ 127 അബ്കാരി കേസുകളും 50 മയക്കുമരുന്ന് കേസുകളും ഉൾപ്പെടെ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തു. എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മുൻ പ്രതികളെ നിരീക്ഷിക്കുകയാണെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ER നികേഷ് അറിയിച്ചു. ലഹരിക്കടത്തും മറ്റ് അബ്കാരി കുറ്റകൃത്യങ്ങളും തടയുന്നതിന് ജില്ല 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ, സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ, ഹൈവേ ബോർഡർ പട്രോളിംഗ് സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അബ്കാരി മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, പരാതികളും കൺട്രോൾ റൂം നമ്പറുകളിൽ അറിയിക്കാം. ഇൻഫോ@7 അവസാനിക്കുന്നു. നന്ദി.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: 30 രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 to 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: അങ്ങനെ
6: ലൈഫ് സെറ്റ് ആവണം, നമ്മളൊരു കിങ് ആവണം, ക്യൂൻ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കൂടുതൽ ശമ്പളം വേണം, വലിയ വീട് വേണം, കുറച്ചുകൂടെ നല്ല ലൈഫ് അത് വേണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആ ലൈഫ് മുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത് ഓക്കെ, അതൊക്കെ ഞാൻ സെറ്റാക്കാം, ഈ പറഞ്ഞ പോലെ കൂടുതൽ ശമ്പളം, പ്രൊമോഷൻ, വലിയ വീട്, കുറച്ചുകൂടെ നല്ല ലൈഫ്, ഇതൊക്കെ തരാം. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളും റിസ്കും ക്രൈസിസും ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. അതാണ് ട്വിസ്റ്റ്. കാരണം ഓരോ പുതിയ ലെവലിനും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. LKG നമ്മുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? ഈ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യണ്ടേ എന്നതായിരുന്നില്ലേ പ്രശ്നം? അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? അതൊക്കെയായിരുന്നു നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് EMI അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നെന്ന് കരുതി വിഷമിക്കേണ്ട. ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ലൈഫ് പറയുന്ന സിഗ്നൽസ് ആയിരിക്കും അല്ലേ. നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ലൈഫ് നമ്മളോട് പറയാണ് കൺഗ്രാറ്റുലേഷൻസ്, നെക്സ്റ്റ് ലെവൽ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ചിരിച്ചുകൊണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. കാരണം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ബഗ്ഗല്ല, അതൊരു ഫീച്ചർ അപ്ഡേറ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ ഭാരങ്ങളിൽ നിന്ന് വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിഷയതുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടി ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ്.

0: ശം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു രാജാവിനെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്തെ എന്താണ് കാണുന്നത്? കിരീടം, കൊട്ടാരം, പവറ്, കംപ്ലീറ്റ് ഒരു റോയൽ ലൈഫ്. എന്താ ലൈഫ് അല്ലെ, എന്താ ജീവിതം, എന്തൊരു അടിപൊളി ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ നമ്മൾ ജനിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും. എന്താ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, വായിൽ വെള്ളക്കരണ്ടിയായിട്ടാണ് ചില ആളുകൾ ജനിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം രാജാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ രാത്രി ഉറങ്ങാതെ എടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലേ. 1000 പേരുടെ ഉത്തരവാദിത്തങ്ങൾ അയാൾ നയിക്കുന്നുണ്ടാവും. തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന സമ്മർദ്ദവും എടുക്കുന്നുണ്ടാവും. ഈ പ്രഷറോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മളിതിൻ്റെ ഒക്കെ പുറത്ത് നിന്ന് നോക്കിയിട്ടാണ് ഈ രാജാവിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഓ, അയാൾ രാജാവല്ലേ, ഫുൾ സെറ്റ് റോയൽ ലൈഫ്, ഇതാണ് നമ്മൾ പറയാറുള്ള കാര്യം. അതാണ് ലൈഫിൻ്റെ ഒരു ട്വിസ്റ്റും. എല്ലാവർക്കും കിരീടം വേണം, എല്ലാവർക്കും രാജാവാകണം. പക്ഷേ അതിൻ്റെ വെയിറ്റ്, ഈ കിരീടത്തിൻ്റെ വെയിറ്റ് ആരും ട്രൈ ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം നിങ്ങൾ വലിയ ആളാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വലിയ അവസരങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെയൊക്കെ കൂളായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കണം. ചെറിയ ബുദ്ധിമുട്ടുകളെ, ചെറിയ സ്ട്രെസ് വരുന്ന സമയത്ത്, ചെറിയ പെയിനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. കാരണം ലൈഫ് പ്രൊമോഷൻ തരുന്നതേ ടാലൻറ്റിന് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ കൂടെ താങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. പ്രഷർ കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടിയുള്ളതാണ് കിരീടം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം മാത്രം ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, ആ ഇതാണോ ഇന്നത്തെ എൻ്റെ ട്രെയിനിങ്, ഇതിലൂടെയാണോ ഞാൻ കടന്നു പോവേണ്ടത് എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് ചെറിയ ഭാരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചുവായോ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് നോക്കിക്കൊള്ളാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂളുണ്ട്. ഓരോ ലെവലപ്പ് ആവുമ്പോഴും നമ്മളെപ്പോഴും ഓരോ ലെവൽ അപ്പ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു കാര്യം എന്നുള്ളത്. നമ്മൾ പുറകോട്ട് പുറകോട്ടല്ല, ഓരോ നിമിഷവും നമ്മളൊരു 1% എങ്കിലും പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിലും. അപ്പം ഇങ്ങനെ ലെവലപ്പ് ആകുന്ന സമയത്തും നമ്മുടെ ഈ ലൈഫ് എന്ന ഗെയിം അത്ര ഈസി ആവില്ല. നമ്മുടെ ചുറ്റും എതിരാളികളുണ്ടാവും, നമ്മുടെ ശത്രുക്കളുണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ വലുതാകുന്നുണ്ടാവും, നമ്മളെക്കാൾ ഒരു പക്ഷെ വലുതാവുന്നുണ്ടാവും. കൂടുതൽ പണം വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, കൂടുതൽ അധികാരം വേണം എന്ന് സ്വപ്നം കാണാം. പക്ഷേ അതിനൊപ്പം വരുന്നത് കൂടുതൽ തീരുമാനങ്ങളും കൂടുതൽ റിസ്കും കൂടുതൽ സ്ട്രെസ്സും കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ തകർന്നു പോകുന്ന ഒരാള്, അങ്ങനെ ഉള്ള മനസ്സുള്ള ഒരാള് വലിയ സ്വപ്നങ്ങൾ ചുമക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. ജിമ്മിൽ ഒരു 5 kg പോലും എടുക്കാത്ത ഒരാൾ നേരെ 100 kg ഉയർത്താനായിട്ട് പറ്റൂ? പറ്റില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയാൽ തന്നെ പറ്റുള്ളൂ. മെന്റൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെയാണ്. ചെറിയ പ്രശ്നങ്ങളാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ജീവിതത്തിൽ വലിയ സ്ഥാനം കിട്ടുന്നത് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഭാഗ്യം കൊണ്ടായിരിക്കാം. പക്ഷേ ആ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ നിലനിന്ന് പോരുന്നത് അതൊരു ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അത് മനസ്സിന്റെ കരുത്ത് കൊണ്ടും സിറ്റുവേഷൻസിനെ ക്രൈസിസ് നേരിടുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവർ കൊണ്ടും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടും ഒക്കെ തന്നെയാണ്. ഏത് വലിയ സ്ഥാനത്തിനാണ് ലൈഫ് എന്നെ തയ്യാറാക്കുന്നതെന്ന് എപ്പോഴും എപ്പോഴും നമ്മുടെ ലൈഫിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓരോ തവണ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ചില ആളുകൾ ഓരോ തവണ പ്രശ്നം വരുമ്പോഴത്തേക്കും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ചില ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിന് പകരം ഏത് വലിയ സ്ഥാനത്തിലേക്കാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കാനായിട്ട് പറ്റണം. അറ്റ്ലീസ്റ്റ് ഇന്നു മുതലെങ്കിലും. എഴുത്തോലെയാണ് കേൾക്കുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർത്തമാനത്തിന്റെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അവസാനമായിട്ടൊരു ചെറിയൊരു തോട്ടുകൂടെ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോയേക്കാം. നമ്മൾ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പ്രൊമോഷൻ വേണം, വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടണം, നമ്മുടെ ലൈഫ് സെറ്റ് ആവണം, നമ്മളൊരു കിങ് ആവണം, ക്യൂൻ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കൂടുതൽ ശമ്പളം വേണം, വലിയ വീട് വേണം, കുറച്ചുകൂടെ നല്ല ലൈഫ് അത് വേണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആ ലൈഫ് മുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത്, ഓക്കെ, അതൊക്കെ ഞാൻ സെറ്റാക്കാം, ഈ പറഞ്ഞ പോലെ കൂടുതൽ ശമ്പളം, പ്രൊമോഷൻ, വലിയ വീട്, കുറച്ചുകൂടെ നല്ല ലൈഫ്, ഇതൊക്കെ തരാം. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളും റിസ്കും ക്രൈസിസും ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. അതാണ് ട്വിസ്റ്റ്. കാരണം ഓരോ പുതിയ ലെവലിനും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. എൽ കെ ജിയിൽ നമ്മുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? ഈ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യണ്ടേ എന്നതായിരുന്നില്ലേ പ്രശ്നം? അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? അതൊക്കെയായിരുന്നു നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് ഇ എം ഐ അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നെന്ന് കരുതി വിഷമിക്കേണ്ട. ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ലൈഫ് പറയുന്ന സിഗ്നൽസ് ആയിരിക്കും, അല്ലേ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ലൈഫ് നമ്മളോട് പറയാണ്, കൺഗ്രാറ്റുലേഷൻസ്, നെക്സ്റ്റ് ലെവൽ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ചിരിച്ചുകൊണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. കാരണം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ബഗ് അല്ല, അതൊരു ഫീച്ചർ അപ്ഡേറ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ ഭാരങ്ങളിൽ നിന്ന് വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിഷയതുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചും കുളിതാളും ഇത് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ്
3: എറണാകുളത്തും. ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്, 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
6: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RGE ഹീറയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അഹല്യ വിഷസ് ആണ്, നിങ്ങളുടെ വിഷസ് അറിയിക്കാനുള്ള സമയമാണ്. എവിടെ നോക്കിയാലും ഓണത്തിന്റെ ഒരു വൈബ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് നോക്കിക്കഴിഞ്ഞാൽ പല പല കോളേജസിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളുകളിലായിക്കോട്ടെ, ഓഫീസ് ആയിക്കോട്ടെ, എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കായിരിക്കും. ചിലപ്പോൾ ഇന്ന് ഞാനിതിപ്പോ പറയുന്ന സമയത്ത് പോലും പലരും നല്ല എന്താ പറയുക സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. ഒരു കേരള അറ്റയർ മാക്സിമം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും എനിക്കറിയാം. കാരണം പല സ്ഥലങ്ങളിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും നിങ്ങളുടെ വിഷസും പാട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അഹല്യ വിഷസ് എല്ലാ പ്രാവശ്യത്തെയും പോലെ കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് 8 മണിയാകുമ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, ഈ ഓണം എന്ന് പറയുമ്പോൾ പലർക്കും പല മെമ്മറീസ് ആയിരിക്കും ഓണമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. പലർക്കും ഓണത്തിനെ സ്പെഷ്യലാക്കുന്നത് പല പല കാര്യങ്ങളായിരിക്കും. അതായത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇന്ന ആൾക്ക് ഇന്നതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കുറച്ചധികം നാളായിട്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതായത് എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഇപ്പോഴും ഉണ്ടാവാറില്ല, എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും നാട്ടിലോ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ചാടിപ്പാടി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എന്ത് വില കൊടുത്തും വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ട്രെയിൻ ആണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ബസ്സാണോ അവൈലബിൾ ആയിട്ടുള്ളത്, എല്ലാം നോക്കും. എവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, എവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എവിടെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റും, ഇതൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓണം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണല്ലേ. ചിലർക്ക് അത് വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും, ചിലർക്ക് ഓണം ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ഡിയർ വൺസിന്റെ കൂടെ ആഘോഷിക്കും, ചിലർക്ക് ചിലപ്പോൾ എന്താ പറയുക നല്ലൊരു ഡ്രസ്സ് എടുക്കുക, നല്ലൊരു ഓണക്കോടി എടുക്കുക എന്ന് പറയുന്നതായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷം. ചിലപ്പോൾ നല്ല സദ്യ ആയിരിക്കും, ചില ആൾക്കാർക്ക് നല്ല സെൽഫീസ് എടുക്കണം, നല്ല കുറെ മെമ്മറീസ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ചില ആൾക്കാരുണ്ട് അതായത് അവർക്ക് ചിലപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന സമയമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കറി ആയിരിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കാം, ഈ സമയത്തൊക്കെ നല്ല കച്ചവടം നടക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഈ ഓണം മാർക്കറ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് അതേപോലെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓണം എന്ന് പറയുന്നത് പൂക്കളം ഇടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു ട്രഡീഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഓണത്തപ്പന വെക്കണം, കൃത്യമായ ഓണപ്പൂക്കളം ഇടണം എന്നുള്ളതൊക്കെ. അതായത് 10 ദിവസം കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് പൂക്കളം ഇടണം എന്ന് പറയുന്നതായിരിക്കും അവരുടെ ഓണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ചില ആൾക്കാർക്ക് നാട്ടിൽ വരണം, അതായത് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ വരണം, നാട്ടിലെ ആൾക്കാരുടെ കൂടെ. എന്റെയും കുറെ കസിൻസ് ഒക്കെ ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, കാരണം അവർക്ക് ഓണം ആഘോഷിക്കണം നമ്മുടെ കൂടെ എന്നുള്ള സാധനമാണ്. അപ്പൊ ഇങ്ങനെ പലരുടെയും ഓണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ് പല പല കാര്യങ്ങളിലായിട്ട്. അപ്പൊ നിങ്ങളുടെ ഓണത്തിന് കൂടുതൽ സ്പെഷ്യലാക്കുന്ന കാര്യം എന്താണ് എന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. അതായത് ചില ആൾക്കാർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് സദ്യ ആയിരിക്കാം, ചിലർക്ക് ഓണക്കോടിയായിരിക്കാം, ചിലപ്പോൾ ആഘോഷങ്ങളായിരിക്കാം, പല പല പല പല കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ ഏതാണെന്നാണ് ഇന്നത്തെ ചോദ്യം. അതായത് ഇതിലൊക്കെ ഏറ്റവും സ്പെഷ്യലായിട്ട് നിങ്ങൾക്കിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് എന്നെ വിളിച്ചു പറയേണ്ടത്. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 8815099000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ, നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷസും അറിയിക്കാനുള്ള സമയമാണ് കേട്ടോ. അതായത് ചിലപ്പോൾ വെഡിങ് ഡേയ്സ് ഉണ്ടായിരിക്കാം, ബർത്ത്ഡേസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം, ഇവർക്കൊക്കെ വേണ്ടി നല്ല വിഷസ് പറയാൻ ഒരു മോർണിംഗ് വിഷസും കൂടെ പറയാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം, വിശേഷങ്ങൾ പറയാം. ഇപ്പം എന്റെ ഓണത്തിന്റെ മെമ്മറീസ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് അത് വീടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിൽ പോവുക, വീട്ടിലെ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്റെ അമ്മ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓണത്തിന് വീട്ടിലുണ്ടാവണം, ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ കൺസിഡർ ചെയ്യും. അതായത് കുഴപ്പമില്ല എന്നാ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഇപ്പൊ വിഷു ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് മയപ്പെടാറുണ്ട്, പക്ഷെ ഓണത്തിന് എല്ലാവരും വീട്ടിലുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ ഒരു ഗ്യാതറിംഗ് ആണ് എന്റെ ഓണത്തിന് എപ്പോഴും സ്പെഷ്യലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കും വളരെ വളരെ സ്പെഷ്യൽ ആയിരിക്കും നമ്മുടെ ഓണം ആഘോഷം, മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ എന്താണ്? ചിലർക്ക് നല്ല ഗംഭീര സദ്യ ഉണ്ടാക്കണം എന്നായിരിക്കും ചിലപ്പോൾ ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലരിപ്പോ വിചാരിക്കേണ്ട എവിടെ പോയാൽ തുമ്പപ്പൂ പറിക്കാൻ പറ്റും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ അങ്ങനെ പല പല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് വിളിച്ചു പറയാം. എന്തായാലും ആദ്യത്തെ പാട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, നമ്മള് ഒരു ഗ്രാമീണതയിലേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരു പാട്ട്, മൈ ബോസ് എന്ന സിനിമയിലെ കുട്ടനാടൻ പുഞ്ചനീല എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ, എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. നമുക്ക് കുറെ ഓണക്കഥകളും ഓണ വിശേഷങ്ങളും ഓണ മെമ്മറീസും നിങ്ങളുടെ ഓണത്തിന് ഇപ്രാവശ്യം ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എന്നോട് പറയാനും കൂടെ മറക്കണ്ട. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്, അഹല്യ വിഷസിന്റെ സമയമാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഒരിക്കൽ കൂടി ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ പാട്ട് കേൾക്കാൻ പോവാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് സ്വാദൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടിവി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈ ജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 100,000 വീതം ഉൾപ്പെടെ 30 ഓഫറുകളും സമ്മാനം.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടി നമ്മളിതേ ഇങ്ങനെ യാത്ര തുടങ്ങി. 8 കഴിഞ്ഞ് ഇതേ 11 കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RG ഹീര. സോ നമ്മുടെ കൂടെ ഇതേ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
9: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
9: ഞാൻ റിൻസൺ ഫ്രം ചാലക്കുടി.
0: റിൻസൺ ചേട്ടാ, സുഖമാണോ?
9: ഓ, സുഖമായിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്താണ് ഓണം ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ?
9: ഇപ്പോ ഒരു 2-3 സദ്യ കഴിഞ്ഞു.
0: സദ്യയോ?
9: സദ്യ.
0: ആഹാ, ഓക്കെ. അപ്പൊ റിൻസൺ ചേട്ടൻ ശരിക്കും ഓണത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് എന്താ ഓണത്തിന്?
9: എന്നെ സ്പെഷ്യൽ ആക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആങ്കറിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഓഫീസില് പ്രോഗ്രാമിന് ഞാൻ ആങ്കറിംഗ് ചെയ്യാറ്. പിന്നെ ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷൻ ഉണ്ട്, അതിന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും ഞാനാണ്. അപ്പോ ആ ആങ്കറിംഗിലൂടെ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ കൊടുത്ത് ആളുകളെ ചിരിപ്പിക്കുകയാണ്, പങ്കെടുക്കാമെന്ന്.
0: അതായത്
9: അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ടാസ്ക് കൊടുത്തു, അത് ക്രിസ്മസിനായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ അവർക്ക് പേടിയിരുന്നു, പന്നെ കാണുന്നു സാറ് എന്തൊക്കെയാണ് പുലിവാലുകൾ ഉണ്ട് ഇന്നലെ. അതായത് അവര് തിരുവാതിരൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് സാരി കൊടുത്തിരിക്കുന്നു ലേഡീസ്. അപ്പൊ ഞാൻ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുക്കുമ്പോ അവർക്ക് പേടി, ഈ സെറ്റ് സാരിക്ക് വെച്ച് ഉടുപ്പിച്ച് അങ്ങനെ കൊണ്ട്
0: എന്തൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് എന്റർടൈൻമെന്റ്. അപ്പൊ പാട്ട് പാടില്ലേ റിൻസൺ ചേട്ടൻ?
9: സാധാരണ ഈ ആങ്കറിംഗ് സമയത്ത് ഞാൻ ഒന്നങ്ങനെ കളയാറില്ല, ഞാൻ പാടാറില്ല, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ മുട്ട പണി കൊടുക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഓണത്തിന് ഇങ്ങനെ പണി കൊടുക്കുന്നതാണ് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അല്ലേ?
9: സത്യം.
0: ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ പണി കൊടുക്കലൊക്കെ തീർന്നോ?
9: ഇല്ല, ഞാനിതൊക്കെ 2-3 ദിവസമായി സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഗെയിംസുകള്.
0: ഓക്കെ,
9: നല്ല കോമഡി ഗെയിമുകളാണ്.
0: ഓക്കെ, എന്താണ് സെലിബ്രേഷൻ?
9: 22-ാം തീയതി.
0: ഓക്കെ,
9: പിന്നെ 23-ാം തീയതി ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷന്റെ സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടിലും ഒരേ ഗെയിമുകളാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്.
0: അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഗെയിംസും പിന്നെ ആങ്കറിംഗ് ഒക്കെ ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ ഡാ, പിന്നെ ആർക്കാണ് നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
9: നമ്മുടെ പ്രിയപ്പെട്ട സത്യഭാമ, PV മുഹമ്മദ് വടക്കെ വാവനൂർ, സീമിത്തി തുമ്പോളി നദിയെറിത്തി മലപ്പുറം, പിന്നെ കൃഷ്ണൻ, ശാന്തി എന്റെ സുമേഷ്, പിന്നെ ശൈബി മാറ്റി പെരുമ്പാവൂർ, പിന്നെ താങ്കൾക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്.
10: താങ്ക് യു ചേട്ടാ. അപ്പൊ റിൻസൺ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ റിൻസൺ ചേട്ടന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അതായത് ആങ്കറിങ് ചെയ്യാൻ ആൾക്കാർക്ക് പണി കൊടുക്കുക എന്നൊക്കെ പറയും. ഈ ഓണത്തിന്റെ ഇടയിൽ നടക്കുന്ന വേറൊരു സംഭവമാണ് ഈ ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ കുറെ പ്രോഗ്രാമുകളൊക്കെ വരും. അപ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മള് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും കൂടെ കൂടി ഇതുപോലെ കുറെ ഗെയിംസ് കളിക്കും, ഓണത്തല്ലുണ്ടായിരിക്കും, തിരുവാതിര കളി ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ കുറെ മറ്റേ നമ്മുടെ ലെമൺ റൈസ് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് ശരിക്കും. പിന്നെ എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള കലാതിലകങ്ങളെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ശരിക്കും ഇത്തരത്തിലുള്ള പരിപാടി. അപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ സമയത്ത് കുറെ ഡാൻസും സ്റ്റെപ്സും ഒക്കെ പഠിച്ചൊക്കെ വെച്ച് കറക്റ്റായിട്ട് സ്കൂളിൽ കളിച്ച് ചിലപ്പോൾ അതേ ഡാൻസ് തന്നെ കൊണ്ട് ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കര നല്ല മെമ്മറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ പറഞ്ഞ പോലെ റിൻസൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നല്ല ആങ്കറിങ് ചെയ്യുക അല്ലെങ്കിൽ നല്ല പണി കൊടുക്കുക ആൾക്കാർക്ക് എന്നുള്ളതാണ് ഈ ഓണത്തിനെ സ്പെഷ്യൽ ആക്കുന്നത്. എന്തായാലും ഈ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
11: ഹായ് ഹീര, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
11: ശാന്തി സുമേഷ് ആണ്, എലപ്പുള്ളിയിൽ നിന്ന്.
10: ശാന്തി ചേച്ചി, സുഖാണോ? എനിക്കും സുഖമാണ്. അപ്പൊ ശാന്തി ചേച്ചി പറയൂ, ഇപ്രാവശ്യത്തെ ഓണത്തിന് കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന കാര്യം എന്താണ്?
11: എന്നെ സംബന്ധിച്ചിടത്തോളം അഹല്യാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാ, അഹല്യന്റെ പ്രോഗ്രാം നിങ്ങളൊക്കെയാണ് സ്പെഷ്യൽ ആക്കുന്നത്.
10: എനിക്ക് വയ്യ. ഓക്കെ,
11: അതായത് നിങ്ങൾ നമ്മൾക്ക് ഓണം വന്നു എന്നൊക്കെ എനിക്കൊരു ഇത് വന്നത് നമ്മുടെ വിശ്വസിലൂടെയാണ്. കാരണം ഇപ്പൊ അഭിരാമി ഒരു സദ്യ കൊണ്ടുവന്നു, ഇങ്ങനെ ഓരോരോ ടോപ്പിക്കുകൾ വരുമ്പോ നമ്മൾക്ക് അതൊരു ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഉള്ളില്. ആ ഓണം വന്നല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവും, എല്ലാ ക്ലബുകളായിരിക്കും.
10: അതെ,
11: അപ്പൊ നമ്മൾക്ക് അത് അത് കാണാൻ പോവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അമ്മൂമ്മമാര്, അമ്മമാര്, ഏട്ടന്മാര്, അനിയന്മാര്, വല്യച്ചമാര് എല്ലാവരും കൂടെ ചിലപ്പോ ഒരു പാട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ കളിക്കും. അതൊക്കെ കാണുമ്പോ അവർക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടോ, നമുക്ക് അതിശയം തോന്നിപ്പോവും.
10: അതുപോലെ
11: അതുപോലെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസുകള്, പിന്നെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ ഓണാഘോഷ പരിപാടികള്, അതിൽ നമുക്ക് നമ്മൾ കണ്ട് ആസ്വദിക്കുക. നമ്മള് അന്നത്തെ ദിവസം നമ്മൾ പോവുക, കാണുക, ആസ്വദിക്കുക. എന്റെ നമ്മളുടെ ഷോപ്പിന്റെ അടുത്തൊരു അവിടെ അവിടെ ഒരു ക്ലബില് ഒന്ന് രണ്ട് ചേച്ചിമാർ എന്നോട് പറഞ്ഞു, നോക്ക് ഞങ്ങളുടെയൊക്കെ തിരുവാതിര കളി ഉണ്ട്, കാണാൻ വരണം കേട്ടോ, കാണാൻ വരണം കേട്ടോ. അപ്പൊ ഞാന് ഏകദേശം ഒരു 55 ആ പ്രായമൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ചേച്ചി ഞാൻ വരാം, ഉറപ്പായാലും വരാം. അവരെന്നെ നിന്നെ ക്ഷണിക്കാണ് കാണാൻ വരാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം പോയി, കാണാൻ പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഡെയിലി അവര് ജോലിക്ക് പോണ ആൾക്കാരാണ്, അതായത് ഡെയിലി രാവിലെ ജോലിക്ക് പോണോ വൈകുന്നേരം, അങ്ങനെ അങ്ങനത്തെ ബിസി ലൈഫാണ്. പക്ഷെ അന്നത്തെ ദിവസം എല്ലാരും സെറ്റ് മുണ്ട കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പല ഏജിലുള്ള ആൾക്കാരുണ്ട്, ചെറിയ ചെറുപ്പക്കാർ 18 വയസ്സ് മുതല് ഒരു 55 ആ ഒരു ഏജ് വരെയുള്ള ആൾക്കാർ അതിലുണ്ട് തിരുവാതിര കളിക്ക്. അപ്പൊ ഞാൻ കണ്ടപ്പോ പറഞ്ഞു, ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. അവരൊന്ന് എൻകറേജ് ഒക്കെ ചെയ്ത് ആ പരിപാടിയൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഓണത്തെ നമുക്ക് കളറാക്കുക എന്ന് പറയുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും നമുക്ക്
10: കാണുമ്പോഴും. അപ്പൊ എന്തായാലും ഇപ്രാവശ്യവും കൊറേ പോയിട്ട് ഇതുപോലെ പരിപാടികളൊക്കെ കാണാൻ
11: പറ്റും. കാണണം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം സ്പെഷ്യൽ ഹീര ആൻഡ് FM ടീമിനും.
10: ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ ശാന്തി ചേച്ചി വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഏറ്റവും ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ നാടുകളിലാണ്, അല്ലെങ്കിൽ നാട്ടുമ്പുറങ്ങളിലാണ്. അപ്പൊ അവിടെയുള്ള ആഘോഷങ്ങൾ, അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം യോഗ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ നാട്ടിലുള്ള യോഗ ക്ലാസിന്റെ ടീമൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പ്രായമായ ആൾക്കാർ യോഗയ്ക്ക് വരുന്നുണ്ട്, വളരെ ചെറിയ കുട്ടികളും വരുന്നുണ്ട്. അപ്പൊ ഈ യോഗ ക്ലാസ്സിലുള്ള എല്ലാവരും ഇതുപോലെ പ്രായമൊന്നും നോക്കുന്നില്ല, തിരുവാതിര കളിക്കുന്നു, പിന്നെ അവരുടേതായ ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഞാനതാ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഓണത്തിനെ കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ തിരുവാതിര കളി പഠിക്കുന്നു, അതിനുവേണ്ടി അവര് സമയമെടുക്കുന്നു, ഒരേപോലെ ഡ്രസ്സൊക്കെ, ഒരേപോലെ ബ്ലൗസ് ഇടുന്നു, അല്ലെങ്കിൽ ഒരേപോലെ സാരി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ടാണ് ഓണം ഓരോരുത്തരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, വിച്ച് മേക്സ് ദിസ് ഇവന്റ് മോർ സ്പെഷ്യൽ അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഓണം ഒരുങ്ങുന്നു അല്ലെ, എല്ലാവരും മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കുന്നു, നന്നായി ഒരുങ്ങുന്നു, നല്ല മുണ്ടെടുക്കുന്നു, നല്ല സാരി ഉടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ഒന്നും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മള് ഓണം എല്ലാ വർഷവും വരുന്നതല്ലേ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയെങ്കിലും ഓണം ആഘോഷിക്കുമ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് വളരെ സ്പെഷ്യൽ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിങ്ങളുടെ ഓണം മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓണം എന്തുകൊണ്ട് സ്പെഷ്യൽ ആവുന്നു എന്ന് പറയുന്ന കാര്യം വേഗം വേഗം എന്നെ വിളിച്ചു പറയാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പൊ അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ദേ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കും. പക്ഷെ പാട്ട് വിളിയാതെ നമുക്കിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പൊ ദ്രോണ എന്ന സിനിമയിൽ നിന്ന് അഞ്ച് കൊഞ്ചാതടി എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് ആർ ജി ഹീരയാണോ അഹല്യ വിഷസ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
2: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം ദേ 8 കഴിഞ്ഞ് 26 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആരുടെ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, എന്താണ് ഇപ്രാവശ്യം നിങ്ങളുടെ ഓണത്തിനെ സ്പെഷ്യൽ ആക്കുന്നത്? കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു ചിലപ്പോൾ ഒരു ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ കാര്യമായിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഓണത്തിന് ഇപ്രാവശ്യം എന്താണ് സ്പെഷ്യൽ ആക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഹലോ, ഹലോ,
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, ഇതാരാണ്? പ്രജിത്തേട്ടാ, സുഖമാണോ? ഓക്കെ, അപ്പൊ പറയൂ പ്രജിത്തേട്ടന്റെ ഇപ്രാവശ്യം ഓണം എന്താണ് സ്പെഷ്യൽ ആക്കുന്നത്?
6: ഓണം എല്ലാം കൊണ്ടും സ്പെഷ്യൽ ആണല്ലോ. ഓണം
5: ആണ്,
6: അങ്ങനെ ഇന്നതൊന്നുമില്ല. ഒരു ഫെസ്റ്റിവൽ മോഡ് വരിക, അത് കളറാക്കുക എന്നുള്ളതാണ്.
5: ഓക്കെ, എങ്ങനെയാണ് കളറാക്കാറുള്ളത്?
6: എല്ലാ രീതിയിലും, അതായത് എല്ലാവരും ചിന്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും എങ്ങനെ കളർഫുള്ളാക്കാം ഈ വർഷം എന്നുള്ളതാണ് എല്ലാ ആളുകളും ചിന്തിക്കുന്നത്. കാരണം പുതുമയെ ഇഷ്ടപ്പെടുന്ന സമൂഹമാണ് നമ്മുടെ പുതുമ എന്ന് വെച്ചാൽ എല്ലാ എല്ലാ പരിപാടിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അത്തച്ചമയം ഹീര കേട്ടായിരുന്ന ആ ഒരു നിശ്ചല ചിത്രത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ വൈറലായിട്ട് എല്ലാവരുടെയും നിൽക്കുന്നുണ്ട്.
5: അത്
6: ആദ്യമായിട്ടാണ് അത് അങ്ങനെ ഒരു സംഭവം കേരളം നിൽക്കുന്ന ഒരു
5: ശ്രീകൃഷ്ണൻ.
6: അപ്പം അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ ഓണാഘോഷം എന്ന് പറയുമ്പോഴേ ആ ഓണാഘോഷത്തിന് സ്ഥിരമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ പക്ഷേ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റയൊക്കെ ഭയങ്കരമായിട്ട് ആയപ്പോഴ് പല പല പല പല പല പല പരിപാടികളുമായി ആളുകൾ ഭയങ്കരമായിട്ട് ഇപ്പൊ ഫാൻഡാണ്. പണ്ടാണെങ്കിൽ സുന്ദരിക്ക് പൊട്ടുകുത്തുക, ചീത്ത മത്സരം, അല്ലെങ്കിൽ ചാക്കചാട്ടം, അങ്ങനെയുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമുക്കറിയാവുന്ന കുറച്ച് കളികളും അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ തന്നെ ഉണ്ടാവുക. പക്ഷേ ഇപ്പം അത് വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ എല്ലാ നാട്ടിൻപുറങ്ങളിലും ഇത് വളരെ ഭംഗിയായിട്ട് ഓരോ വായനശാലയോ അല്ലെങ്കിൽ ക്ലബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നല്ല രീതിയിൽ ഇപ്പൊ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതന്നെയാണ് ആഘോഷ പരിപാടിയിൽ മുതൽക്കൂട്ട് എന്ന് പറയുമ്പോൾ അത് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ഉള്ളത് ഭക്ഷണം. ഭക്ഷണം പറയുന്നത് നല്ല ആർക്കും എന്താ പറയാ സദ്യയോട് കൂടിയിട്ട്. അപ്പോ അത് അതും കൂടി അതാവുമ്പോൾ അത് കൂടി കളറാവും. പിന്നെ നേരത്തെ ഹീര അല്ലെ പറഞ്ഞ പോലെ പുതിയൊരു വസ്ത്രം അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ഒരു ഡ്രസ് ഇടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാം കൊണ്ടും കോൺഫിഡൻസ് ആണ്. അത് രാവിലെ അതിന്റെ മണം, അതിന്റെ ആ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ അതിന്റെ അത് തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
6: അപ്പൊ അതും നമുക്ക് അതിനകത്ത് മുതൽക്കൂടും. അതാണ് ഈ ഓണക്കോടി. അപ്പോ ഓണക്കോടിയും ഈ പറയുന്ന ഗെയിംസും അല്ലെങ്കിൽ ഭക്ഷണവും പിന്നെ ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുക, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വരും, അവരവരുടെ കുടുംബങ്ങളിൽ വരും, അപ്പൊ അവരെയൊക്കെ കാണുക. ചിലപ്പോഴൊക്കെ ഓണത്തിന് മാത്രം വരുന്ന ആളുകൾ ഉണ്ടാവാം.
5: അപ്പൊ
6: അങ്ങനെയുള്ള ആഘോഷ പരിപാടിയിൽ തൊട്ടുകൂടൽ എന്റർടൈൻമെന്റ്, ഭക്ഷണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കളർഫുൾ ആവും.
5: അപ്പൊ
6: അതാണ് കളർഫുൾ. നമ്മുടെ അവിടെ ഉണ്ട്, ഓഫീസിൽ ഓണാഘോഷം ഉണ്ട്, നാട്ടിൻ പുറത്ത് ഓണാഘോഷം ഉണ്ട്. ഓണാഘോഷത്തിലൊക്കെ നമ്മൾ അതിവിപുലമായി തന്നെ അത് ആഘോഷിക്കും. അതിനകത്തൊക്കെ ഫുൾ ടൈം നമ്മൾ നിൽക്കാറുണ്ട്. ഒരു എന്താ പറയാ, അതിന്റെ ഓർഗനൈസിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അനൗൺസും അല്ലെങ്കിൽ അവാർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ എല്ലാവരും ഓഫീസറായിക്കോട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ എനിക്ക് ഏറ്റവും പറയാൻ, ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് ഇപ്പോഴും ഓണം ഇല്ലാത്ത വീടുകളുണ്ട്. അതായത് ഒരു ഒരു ഏരിയയില് കുറച്ച് ആളുകൾ മാത്രം ഓണം ആഘോഷിക്കും. അവരുടെ വീട്ടിൽ വല്ല മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവർ ആഘോഷ പരിപാടികളോ പോലെ കാര്യങ്ങളൊന്നും അവരത് ചെയ്യില്ല. അപ്പം അവർക്ക് ഈ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് പോലെ കാര്യങ്ങളും അവരുടെ വീടുകളിലുള്ള കുഞ്ഞുമക്കള് അല്ലെങ്കിൽ ആ പറയുന്ന ആ വീടിലുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാനും ഭാഗികമായിട്ട് ഓണം ആഘോഷിക്കാൻ അവർക്ക് കൂടി സാധിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രസക്തിയാണ്.
5: അവർക്കും
6: കൂടി അത് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റും, അവർക്കും കൂടി അതൊരു ഫീൽ ചെയ്യാൻ പറ്റും.
5: അപ്പം
6: അത് നാട്ടിൻ പുറത്താണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ പുറത്തൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഏരിയകളിലൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും ഓണമില്ലാത്ത, വിഷു ഇല്ലാത്ത ആ ഒരു പ്രശ്നം ഉണ്ടാവും. അവർക്ക് ഇത് കുറെ കൂടി ഭംഗിയാവും, അങ്ങനെ കളറാക്കാമെന്നുള്ളതാണ്.
5: ഓക്കേ, അപ്പൊ എന്തായാലും ആർക്കാണ് വിശ്വസിച്ച് കൊടുക്കേണ്ടത്?
6: എല്ലാവർക്കും എല്ലാവർക്കും. ഇനിയിപ്പോ ഞാനിത് ഇപ്പൊ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ സെറ്റ് സാരിയും അതുപോലെ തന്നെ ഒക്കെ കൊടുത്തിട്ട് ആളുകൾ ബൈക്കിലും ബസ്സിലൊക്കെ പോകുന്നുണ്ട്.
5: എല്ലാവരും ആഘോഷിക്കും.
6: മറ്റന്നാളൊക്കെ ഓണാഘോഷം. ശനിയാഴ്ചയോട് കൂടിയിട്ട് അവർക്ക് ലീവുകൾ തുടങ്ങും.
5: അതെ അതെ, കറക്റ്റ്.
6: അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എല്ലാ മലയാളികൾക്കും അഹല്യ വിശ്വസും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ വിശ്വസം അറിയിക്കാം.
5: ഉറപ്പായിട്ടും
6: അടുത്ത് കൊടുക്കട്ടെ. പുതിയ പുതിയ ഐഡിയാസോടുകൂടി പുതിയ പുതിയ ഓണമാവട്ടെ.
5: ശരി, താങ്ക് യു. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രതീക്ഷയാണ് നമ്മൾ വിളിച്ചത്. പ്രതീക്ഷേട്ടാ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വെറൈറ്റികൾ കൊണ്ടുവരണല്ലേ, അത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ കസേരകളിലെല്ലാം പല ഡിഫറെന്റ് മോഡുകൾ ഇപ്പൊ കാണാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വേറൊരു രീതിയിലുള്ള ഗെയിംസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ സ്റ്റൈലുകൾ അല്ലെ, പുതിയ ഡ്രസ്സുകൾ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ ഓണാഘോഷ സമയത്ത്. ആൻഡ് അതിനൊപ്പം തന്നെ എല്ലാവരും ഒത്തുകൂടെ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിൽ തന്നെയാണ് ഇത്തരം ആഘോഷങ്ങളും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഇപ്പോൾ ഇന്ന വീട്ടിലില്ല, ആ വീട്ടിലെ ആളില്ല, അല്ലെങ്കിൽ ഇന്ന മതത്തിലുള്ള ആളില്ല, അങ്ങനത്തെ ഒരു വേർതിരിവില്ലാതെ ഓണം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിനെ സ്പെഷ്യലാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ അങ്ങനെ ഓണം ആഘോഷിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരം പരിപാടികളിലൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കും അതൊരു വലിയ സന്തോഷമായിരിക്കും. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ കൃഷ്ണേട്ടാ. മക്കളെ,
5: കൃഷ്ണേട്ടാ സുഖാണോ?
7: സുഖം തന്നെ.
5: എവിടെ വരെ എത്തി ഓണോ ഒക്കെ?
7: പണിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്.
5: പണിക്ക് പോകാൻ നിൽക്കുവാണോ? പഠിക്കലെത്തി നിൽക്കാന്ന് ഞാൻ വിചാരിച്ചു. പണിക്ക് പോവാൻ പോവാന്ന്. ആ മനസ്സിലായി.
7: അവിടെ വന്ന് നിൽക്കുന്നുണ്ട്.
5: ശരി, അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്?
7: പോണോ പോകണ്ടയോ, പോണോ പോകണ്ടയോ എന്ന് നിൽക്കുകയാണ്. ഇവിടെ ആൾക്കാർ ശരിയാണോ അല്ലെ, നല്ല ആൾക്കാരാണോ, ദുഷ്ടന്മാരാണോ, പിന്നെ കള്ളവും ചതിയൊക്കെയുള്ള ആൾക്കാരാണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കാണ് മൂപ്പര്.
5: അപ്പൊ കൃഷ്ണേട്ടൻ എങ്ങനെയാ, കള്ളവും ചതിയും ഒക്കെ ഉള്ള ആളാണോ?
7: വേണല്ലോ, രണ്ടിനും വേണല്ലോ, കള്ളവും വേണം ചതിയും വേണം, എല്ലാം എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ.
5: ആണോ?
7: പിന്നെ
5: അപ്പൊ മാവേലി വരില്ല കേട്ടോ, ഓണം വരില്ല അപ്പൊ വീട്ടില്.
7: നുണ പറയുന്നവരോട് നുണ പറയുന്നു വേണം.
5: കൊള്ളാലോ.
7: എല്ലാത്തോടെ എല്ലാതും പറയണം, അങ്ങനെയാണ്. അതാണ് ശരി.
5: ശരി, ഓക്കെ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം
7: പിന്നെ പണ്ടത്തെ മാതിരി ഇപ്പൊ കള്ളവും ചതിയും മാത്രമേ ഉള്ളൂ.
5: അയ്യോ,
7: എന്താ പറയാ, ലഹരി വസ്തുവും മറ്റതും മറിച്ചതും മറിച്ചു. പണ്ട് പറയാ സ്നേഹം പറ വളരെയല്ലേ, ഇപ്പൊ അതിന്റെ സ്നേഹം പറ സാധനം ഉണ്ട്. അവിടെ
5: സ്നേഹമൊക്കെ ഉണ്ട്. ഒന്ന് പോ കൃഷ്ണ ചേട്ടാ, അതൊക്കെ ഉണ്ട്. എനിക്ക് കൃഷ്ണനോട് സ്നേഹമില്ലേ? കൃഷ്ണേട്ടൻ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തില്ലേ?
7: വളരെ സ്നേഹമുണ്ട്. എല്ലാവർക്കും നല്ല സ്നേഹത്തോടുകൂടി ഇരിക്കാനുള്ള കഴിവും മനസ്സുണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കും.
5: ഉറപ്പായിട്ട് ഉറപ്പായിട്ട്. സ്നേഹം ഒന്നും എവിടെയും പോയിട്ടില്ല കേട്ടോ, എല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്.
7: പണ്ട് അങ്ങനെ നല്ല രസമുള്ള കാര്യമല്ല. ഇപ്പൊ അങ്ങനെയല്ലോ,
5: ഇപ്പോഴും ഇപ്പോഴും നല്ലതൊക്കെ തന്നെ, ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ കൃഷ്ണനായിട്ട് എന്നെ ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
7: അപ്പൊ ഇനി വിശ്വസ് പറയാനുള്ളത്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്കൾക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ഒരാണ് ഓണാശംസകൾ നേരുന്നത്.
5: ഓക്കെ, താങ്ക് യു ചേട്ടാ, എല്ലാവർക്കും ഓണാശംസകൾ പറയാട്ടോ. കൃഷ്ണചേട്ടനാണ് വിളിച്ചത്. അപ്പൊ കൃഷ്ണചേട്ടൻ പറയണേ, പണ്ടായിരുന്നു നല്ലത്, ഇപ്പൊ അത്ര നല്ലതൊന്നല്ല എന്നാണ് പറയണേ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അന്നും കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കള്ളവും ചതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ കള്ളവും ചതിയും ഇല്ലാത്ത ഇതൊക്കെ വേണം എന്നൊക്കെ പാട്ടിലൊക്കെ പാടിയത്. അതുകൊണ്ടാണല്ലോ ഇന്നും ഉണ്ട്, എല്ലാം എല്ലായിടത്തും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതിന്റെ ഫോമും അതിന്റെ രീതികളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്തായാലും ഇനിയും ഒരുപാട് പേര് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യില്ല. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എനിക്കറിയാം ഓണം വൈബിൽ ആണ്, പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഹിന്ദി സോങ് അങ്ങ് തരാന്ന്. ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഇന്ത്യ വാലേ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്നല്ല, ലോകത്ത് എല്ലായിടത്തും നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അതിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് അതെല്ലാവരും കൂടി യോജിച്ച് ഒരുമിച്ച് ഒരു കോർഡിനേഷനിൽ എല്ലാവരുടെയും നല്ല ഭംഗിയായി ഒരുങ്ങിയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് ഈ ഓണത്തിന്റെ മാത്രം സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട് ഇപ്പോഴും. അപ്പൊ എന്തായാലും അടുത്തത് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ കഥകളും കൂടെ കുറച്ചും കൂടെ സമയം നമുക്ക് ബാക്കിയുണ്ട്, അപ്പൊ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് ആർ ജി ഹീരയാണ് അഹല്യ FM. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കേ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
7: അങ്ങനെ അതേസമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
8: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആരാ?
8: കണ്ണൻ ടൈലർ.
7: കണ്ണൻ ചേട്ടാൻ. കണ്ണൻ ചേട്ടാ, സുഖാണോ? അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം ഫുൾ കടയിലാണോ? ഒമ്പതരക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണ്? കടയിലിരുന്ന് തൈക്കൽ തന്നെയാണോ?
8: പിന്നെന്താ? പിന്നെ
7: അമ്പോ, 1 വീക്ക് ലീവാണ്.
8: നാല് ദിവസം ലീവ് വരും.
7: ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്, നല്ലോണം തയ്ക്കാനൊക്കെ കിട്ടുന്നുണ്ടോ?

0: എപ്പോഴും വർക്കുള്ള കടയാണ് അല്ലേ. ഓക്കെ, നൈസ് നൈസ്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ?
1: സ്പെഷ്യല് കടയിലും പരിപാടിയൊക്കെ ഉണ്ട്, പരിപാടിയൊന്നുമില്ല, സദ്യയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വീട്ടില് കൂട്ടുകാരന്മാരെ വിളിക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന്. അവർക്ക് 30-25 ദിവസം പഴക്കമുള്ള തിരുപ്പൂരിൽ ഇപ്പൊ വർക്ക് ചെയ്ത ആൾക്കാര് ഒരു 4 ആൾക്കാര് വരാൻ വേണ്ടിട്ടുണ്ട്.
0: ഓക്കെ,
1: അതെ, അത് നമ്മള് ഓണത്തിന് വിളിച്ചിട്ട് വരാൻ വേണ്ടിട്ട് ബാക്കി കൂട്ടുകാരന്മാര് പറയുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആരാണ്ടാക്ക? എല്ലാരും കൂടെ ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ.
1: അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടി.
0: ഓക്കെ, സൂപ്പർ സൂപ്പർ.
1: 10-25 വർഷം വേറെ പഴക്കം, അപ്പൊ കുറേ കാണുന്നില്ല, എല്ലാരും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, അവര് നല്ല ദൂരമുള്ള ആൾക്കാരാണ്.
0: ശരി, എല്ലാരും എന്തായാലും വരട്ടെ കേട്ടോ ഇപ്രാവശ്യം ഓണത്തിന്.
1: അതെ,
0: ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വാസ കൊടുക്കണ്ടേ? എനിക്കും. ഓക്കെ, അടിപൊളി, താങ്ക് യു ചേട്ടാ, ബൈ ബൈ. അപ്പൊ കണ്ണൻ ചേട്ടനാണല്ലോ നമ്മള് വിളിച്ചത്. അപ്പൊ കണ്ണൻ ചേട്ടൻ പറയണ എന്താന്ന് വെച്ചാല് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടെന്ന്. അത് ചിലർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പൊ എന്റെയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഓണത്തിന്. അപ്പൊ വീട്ടിൽ പോകുമ്പോ കസിൻസിനെ എല്ലാവരും പുറത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു, അവരുടെ കൂടെ മോഡേൺ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളും എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മളും നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ കുറച്ച് ഗെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ശരിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അതേപോലെ കണ്ണഞ്ചേട്ടനും പറയുന്നത് കണ്ണഞ്ചേട്ട കുറച്ച് ഫ്രണ്ട്സിന്, അതും 10-25 വർഷം പഴക്കമുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു ഭക്ഷണമൊക്കെ ഇപ്രാവശ്യം കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പൊ എന്തായാലും ഇതേ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് മോർണിംഗ് ഹീറ.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
0: ആ ജഗൻ ചേട്ടാ, സുഖാണോ?
2: ഹാപ്പി ആയിട്ട് പോകുന്നു ഹീറ ഫാമിലി ലൈഫ്.
0: ഓക്കെ, സൂപ്പർ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത്?
2: ഓണം സ്പെഷ്യൽ ഹീറ, ഞാൻ മാക്സിമം ഓണം ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള കുറച്ച് കുട്ടികളൊക്കെ ചിലപ്പോ കണ്ടെത്തലുണ്ട് സ്വാഭാവികമായിട്ടും.
0: ഓക്കെ.
2: ആ നമ്മളൊക്കെ വന്നിട്ട് അവർക്ക് ചിലപ്പോ ഒരു നേരത്തെ ഡ്രസ് പോലും മാറ്റാ ഇല്ലാത്ത കുട്ടികളെ കണ്ടെത്തി ഒന്നോ രണ്ടോ കുട്ടികൾക്ക് നമ്മളെ കൊണ്ടാകുന്ന കളർഫുൾ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓണം കളർഫുൾ ആവും.
0: ഓ നൈസ് നൈസ്, ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ അത്.
2: അതെ അതെ അതെ, ഞാൻ അങ്ങനെ ചെയ്യല്. എന്താ, ഒരുപാട് നമ്മുടെ കൺമുന്നിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവും.
0: ഓക്കെ,
2: ഞാൻ ഒരുപാട്, എനിക്കത് ഇതിൽ കൂടി പറയാൻ കഴിയില്ല, അത്രയ്ക്കും വിഷമപ്പെട്ട ഒരു ചില ഫാമിലി ചിലപ്പോഴും കണ്ടുമുട്ടലുണ്ട്. അവർക്ക് ചിലപ്പോ ഒരു നേരം, ചിലപ്പോ നമ്മൾ ഈ 3 നേരം അല്ലെങ്കിൽ ഈ ഓണത്തിന് ഈ 4 ദിവസങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റ് ആക്കി കളയുന്ന ആ ഭക്ഷണം പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഫാമിലികളുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തി നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അന്നത്തെ ഓണം കളർഫുൾ ആണ്.
0: തീർച്ചയായും ചേട്ടാ, അതൊരു വലിയ കാര്യമാണ്, എനിക്ക് വലിയ സന്തോഷമായി കേട്ടപ്പോ.
2: എല്ലാ വർഷവും ഞാൻ അങ്ങനെ കണ്ടെത്തലുണ്ട്.
0: ആണോ, നല്ല കാര്യം ചേട്ടാ, അത് അങ്ങനെ തന്നെ തുടർന്നു പോട്ടെ ചേട്ടന്റെ ആ എന്താ പറയാ ഒരു വലിയ മനസ്സിന് നല്ല കാര്യം. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പൈസ ചെലവാക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ
2: ഒരുപാട് കണ്ടിട്ടുണ്ട് ഭക്ഷണങ്ങൾ, ചിലപ്പോ 10-15 വിഭവങ്ങൾ ഉണ്ടാക്കി അത് കഴിക്കാതെയും പകുതി കളഞ്ഞും വേസ്റ്റാക്കിയും. ഇപ്പോൾ ഉള്ള പച്ചക്കറി ഞാൻ പോയ ആഴ്ച നാടൻ പയർ വാങ്ങിച്ച 1 കിലോ 100 രൂപയാണ് നാടൻ പയറിന്. അപ്പൊ ഒരുപാട് അടുത്തിട്ടുള്ള ചിലപ്പോ വരുമാനം ഇല്ലാതെയും പല പല പ്രശ്നങ്ങളായിട്ടുള്ള ഫാമിലി ഇഷ്ടംപോലെ
0: ഉണ്ടാവുകയാണ്.
2: ഞാനപ്പോ അവരെങ്ങനെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് ആലോചിച്ച് പോകണം ഞാൻ.
0: തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
2: എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ. അപ്പൊ ജഗൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ പിന്നെയും തിരിച്ചു വരാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ സൊസൈറ്റിയിലുള്ള ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാറ്റഗറിയിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും പെടുന്നത്. ഞാനടക്കമുള്ള എല്ലാവരും പെടുന്നത് ആ ഒരു സെക്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് എന്ത് ഡ്രസ് ഇടണം, ഓണത്തിന് എന്ത് ഭക്ഷണം, ഇതിലൊന്നും നമുക്കൊരു കൺഫ്യൂഷൻ വരാറില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി തന്നെ ഇതിന്റെ താഴെ കിടക്കുന്ന ആൾക്കാർ, അതായത് ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഡെയിലി ആവശ്യങ്ങൾക്ക് തന്നെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അപ്പൊ അത്തരം ആളുകളെ കണ്ടെത്തി അവരെയും കൂടെ ഓണത്തിന്റെ പാട്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു നല്ല സദ്യ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഓക്കെ, ഓണത്തിന് ഒരു ഒരു ഒരു 10,000 രൂപ നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു ജനറലി ഒരു നല്ലൊരു വീട്ടിലൊരു ഓണം ആഘോഷിക്കുന്ന ഒരു 10,000-15,000 രൂപ എങ്ങനെ പോലും വേണ്ടി വരും എന്നാണ് ഞാൻ മിനിമം കേട്ടോ, ഞാൻ മിനിമം കണക്കാ പറയുന്നത്. പക്ഷെ ആ 10,000-ത്തിൽ നിന്ന് നമുക്കൊരു 1,000-2,000 രൂപ മാറ്റി വെച്ച് വേറൊരാളുടെ ഓണം കുറച്ചും കൂടെ കളർഫുൾ ആകും. എസ്പെഷ്യലി കുട്ടികളല്ലേ, അവർക്കായിരിക്കും ഓണക്കോടി അല്ലെങ്കിൽ ഓണത്തിന് പുതിയ ഉടുപ്പ് എടുക്കണം അല്ലെങ്കിൽ ഓണപ്പൂക്കളം ഇടണം നല്ല സദ്യ കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യണം. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസോസിയേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നിങ്ങളൊരു ടീമായിട്ട് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ട് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളൊരു ടീമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ചെയ്യണം എന്നത് ഈ ഒരു സമയത്ത് ഒരു റിക്വസ്റ്റ് ആയിട്ടും കൂടി എടുക്കുക. ഇനിയും സമയമുണ്ട്, ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരെ നമ്മൾ പലരും ഓണാഘോഷങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാക്കി, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്, ജഗൻ ചേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ വിളിച്ച് പറയാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അവർക്കും കൂടെ സ്പെഷ്യലായിട്ട് നമ്മളിത് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സോ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
1: 1962.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നമുക്ക് വാട്സപ്പിൽ പലരും നമ്മൾ വിളിക്കുന്നുണ്ട്. വാട്സപ്പ് കോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോർമൽ കോൾ വഴിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഓണയർ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ വാട്സപ്പിൽ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നോർമൽ കോൾ തന്നെ വിളിക്കണം കേട്ടോ. എന്തായാലും സമയം ദേ ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഹല്യ വിഷസിന്റെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം, എന്താണ് നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണത്തിന് സ്പെഷ്യലാക്കുന്ന കാര്യം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ചു. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും പറയാനുണ്ടായിരുന്നത് ആ ഒരു ഗ്യാതറിംഗിന്റെ സന്തോഷം എന്നുള്ളതായിരുന്നു. ഒരു കോളറും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതാരാന്ന്. ഹലോ, ഇതാരാ? രത്നാവതി അമ്മ, സുഖാണോ? ഓക്കെ. അപ്പൊ ഇപ്രാവശ്യത്തെ രത്നാവതി അമ്മയുടെ ഓണം എങ്ങനെയാണ്? എന്താണ് അതിനെ സ്പെഷ്യൽ ആക്കുന്നത്? വേഗം പറ.
7: അങ്ങനെയൊന്നും
6: നമുക്ക് എന്തോ ഓണം ഓണം ആഘോഷിക്കുന്നില്ലേ അപ്പോ? അപ്പൊ വീട്ടിൽ നിന്ന് ആരും വരുമൊന്നുമില്ല?
7: ഓണത്തിന് ഒരു ദിവസം അനിയത്തി വരും, ഉത്രാടം ദിവസം വരും. പിന്നെ ഞാൻ അടുത്തൊരു അമ്പലം ഉണ്ട്, അവിടെ പോയി തിരുവോണമൊക്കെ അവിടെ പോയി അടിച്ചു
6: കൊടുക്കും. അവിടെ അമ്പലത്തിൽ എന്താ പരിപാടി?
7: അവിടെ സദ്യ ഒക്കെ ചെയ്ത് അവിടുത്തെ ഭഗവാനൊക്കെ നിവേദിച്ച് കണ്ണനുണ്ട് അവിടെ നിവേദിച്ച് സന്തോഷത്തിൽ എല്ലാരും ഉണ്ട്. അങ്ങനെ ആടിപ്പാടി.
6: എല്ലാ കൊല്ലം അങ്ങനെയാണോ ഓണം ആഘോഷിക്കാറ്?
7: കൊറേ വർഷമായി ഞങ്ങൾ അവിടെയാണ്.
6: ഓ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഇക്കൊല്ലം അവിടെ തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
7: എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അഹല്യയിലെ മക്കള്, പിന്നെ എന്റെ മകനുണ്ട്, എന്റെ മകനും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസ.
6: ഓക്കെ, ഉറപ്പായിട്ട് എല്ലാവർക്കും നമുക്ക് ഓണാശംസകൾ പറയാട്ടോ.
7: ഒരു കൃഷ്ണന്റെ 2 വരി പാടാട്ടോ.
6: ഓ, പാടിക്കോളൂ.

സൂപ്പർ സൂപ്പർ, നന്നായി പാടിട്ടോ. താങ്ക് യു. അപ്പൊ നല്ലൊരു ഭക്തി സാന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അമ്മ, ബൈ ട്ടോ. ശരി. അപ്പൊ എന്തായാലും രത്നാവതി അമ്മയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഓണം അധികം സ്പെഷ്യൽ ഒന്നല്ല, പക്ഷെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഓണം ആഘോഷിക്കും. ഇങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ, ചില അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓണം ആഘോഷിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതിനെല്ലാത്തിന്റെയും ഒരു കോമൺ സാധനം പറയുന്നത് നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ്, ഒത്തുചേരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾ, നമ്മുടെ ഡിയർ വൺസ് അല്ലെ, നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഡിയർ വൺസിന്റെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്രാവശ്യവും ഓണത്തിന് എനിക്ക് അത് തന്നെയാണ് വിഷയാനുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ, ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ പാട്ട് പ്ലേ ചെയ്ത് തരാം. എൻ്റെ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് അയച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് വായിക്കണം. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ മെസ്സേജുകളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ച എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് മെസ്സേജസിലേക്ക് കടക്കാൻ ഇനി വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ കോൾ എടുക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് മെസ്സേജസ് എല്ലാം വായിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അത് അയക്കാം, ഞാൻ ഉറപ്പായിട്ടും വായിക്കും കേട്ടോ. അപ്പൊ എന്തായാലും സമയം ദേ ഏതാണ്ട് 9 മണിയാവാൻ പോവാണ്. ആദ്യത്തെ മണിക്കൂർ ദേഹല്യ വിശ്വസിൽ ഇവിടെ തീരാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദാർജി ഹിരയാണ്. ഹസീത്തു ഫസി എന്ന സിനിമയിൽ നിന്നാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോണെ. വീണ്ടും ഒരു ഹിന്ദി സോങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു എന്താ പറയാ, എനിക്കറിയാം എല്ലാവരും കുറച്ച് മലയാളം പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു, അതിന്റെ ഇടയിൽ കുറച്ച് ഹിന്ദിയും തമിഴും ഒക്കെ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർജി ഹിരോണ ഹല്ലി FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: യെസ്, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. അഹല്യ വിശ്വസുമായിട്ട് നിങ്ങൾ കൂടെയുള്ളത് RJ ഹീരയാണ്. സോ ഇനി മെസ്സേജസ് വായിക്കാനുള്ള സമയമാണ്. കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാൻ വായിക്കട്ടെ എന്തൊക്കെയാണ്, ആരൊക്കെയാണ്. ഓക്കെ, അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നമുക്ക് നോക്കാം. സന്തോഷമുള്ളവരോടൊപ്പം ജീവിച്ച് അവരുടെ സന്തോഷം പങ്കിടുമ്പോഴല്ല, മറിച്ച് സങ്കടപ്പെടുന്നവർ സന്തോഷിക്കുവാൻ നാം കാരണമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഇന്ന് വിശേഷങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ 1000 ആശംസകൾ നേരുന്നു. ശുഭദിനം. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഷ്റഫേട്ടനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. കുറച്ച് പേര് സ്റ്റിക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ ജിഫും ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യോട്ടോ അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ. അടുത്ത മെസ്സേജ്, ക്ഷമയോടെ കാത്തിരിക്കുക. പ്രകൃതിയിലെ ഓരോ ജീവനും അതിൻ്റെതായ സമയമുണ്ട്. വിതച്ച വിത്തുകൾ തണലാകുന്നതും നിന്റെ കഠിനാധ്വാനം പൂവണിയുന്നതും നിനക്കായി നിശ്ചയിക്കപ്പെട്ട ആ വസന്തകാലത്തിലായിരിക്കും. ശുഭദിനം നേരുന്നു. സുലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ചേട്ടനും തിരിച്ചും നല്ലൊരു ദിവസം ആഘോഷിക്കട്ടെ. ഓക്കെ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറയണു. എന്റെ അടുത്ത മെസ്സേജ്, വീണ്ടും കുറെ സ്റ്റിക്കേഴ്സ് ആരൊക്കെ അയച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. നീണ്ട വാദങ്ങളെക്കാൾ എപ്പോഴും നല്ലത് ഒരു ചെറിയ യോജിപ്പാണ്. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ എപ്പോഴും നല്ലത് അർത്ഥമുള്ള മൗനമാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് ആണ് വടക്കേ വാവനൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ PV മുഹമ്മദ് ഏട്ടനും നല്ലൊരു ദിവസമാകട്ടെ എന്ന്. അടുത്ത മെസ്സേജ്, ഹീരമോളെ ഗുഡ് മോർണിംഗ്. ആഹാ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂക്കളത്തിന്റെ പടവും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. യെല്ലോയും പിങ്കും വൈറ്റും റെഡും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു പൂക്കളം. ഹീരമോളെ ഗുഡ് മോർണിംഗ്. അഡ്വാൻസ് ഓണാശംസകൾ. എനിക്ക് ഓണം നിർബന്ധമുള്ള കാര്യം കുടുംബങ്ങൾ ഒന്നിച്ച് ഓണം ഉണ്ണുക എന്നതാണ്. എല്ലാവർക്കും മനോഹരമായ ഓണം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മയെ പോലെ തന്നെയാണ് പ്രേമമ്മ. എല്ലാവരും വീട്ടിൽ ഓണം ഉണ്ണണം എന്നാഘോഷിക്കുന്ന അല്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയാണ് പ്രേമമ്മ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. നല്ലൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് പൂക്കളത്തിന്റെ. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ബുള്ളറ്റ് ജഗൻ ആണ്. ഹൈ ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജഗൻ ചേട്ടൻ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്റെ അടുത്ത മെസ്സേജ്, നമസ്കാരം ഹീര. ഇന്നത്തെ ടോപ്പിക് വളരെയേറെ നന്നായിട്ടുണ്ട്. അഭിയും ഹീരയും ആയില്യം സുനിലും എല്ലാം കൂടിയാണല്ലോ ഓണത്തെ സുന്ദരമാക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് വിവാഹിതരാകുന്ന പൂഴിക്കുന്നത്ത് ചന്ദന രാജ്, കാഞ്ഞൂർ രജീഷ് എന്നിവർക്ക് ഹാർദവമായ വിവാഹ ആശംസകൾ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു കല്യാണ ആശംസകൾ തന്നിട്ടുണ്ട് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയുന്നു. അടുത്ത മെസ്സേജ് ആരാണ്? ഗുഡ് മോർണിംഗ്, ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. എന്റെ കൊച്ചുമോൾ അൻവിക കൃഷ്ണൻ എന്ന മീനൂട്ടിയായി പൂക്കളം ഇട്ടു. എല്ലാവരുമായി ഓണസദ്യ കഴിക്കുക, മീനൂട്ടി ഓണത്തിന് വരും എന്നതാണ് സന്തോഷം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാകട്ടെ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ട്. നാളെ എന്റെ ക്ലാസ് യോഗ ഫ്രണ്ട് നളിനി ചേച്ചിയുടെ മോൻ വിഷ്ണു ആൻഡ് ശിശിര വിവാഹമാണ്. സോ അവർക്ക് വിവാഹ മംഗളാശംസകൾ തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് നല്ലൊരു കല്യാണ ആശംസകളൊക്കെ തരുന്നു കേട്ടോ. ആൻഡ് നല്ല ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പൂക്കളം ഇട അവരുടെ കൂടെ സദ്യ കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം 8815090000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വിളിച്ചിട്ട് കിട്ടാത്ത പല ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലോ മെസ്സേജസ് അയക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പാട്ടിന് ശേഷം ബാക്കി മെസ്സേജസ് വായിക്കാൻ ഞാൻ തിരിച്ചു വരും. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു ഓൺ അഹല്യ FM 90.4. അഹല്യ വിശ്വസുമായിട്ട് ഇതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത സോങ് ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാനൊരു നല്ലൊരു അഡ്വാൻസ് ഓണാശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ട് പ്ലേ ചെയ്യാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8087816951594002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നമ്മുടെ സമയം ഇന്നത്തെ ഏതാണ്ട് കഴിയാറായി. പക്ഷെ കുറച്ച് മെസ്സേജസ് വായിക്കാനുണ്ട് നമുക്ക്. കാരണം ഇൻസ്റ്റാഗ്രാമിലല്ല, ഐ മീൻ വാട്സപ്പിൽ നമുക്ക് കുറച്ച് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒന്നുകൂടെ നോക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ ഹീര, ഇന്ന് ആശംസകൾ ജഗൻ ചേട്ടൻ, ജഗത് ലാൽ ചേട്ടൻ ആൻഡ് ഫാമിലിക്കും. അഡ്വാൻസ് ഓണാശംസകൾ നിഷാന്ത് എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗുഡ് മോർണിംഗ്, ഒരു നല്ല മോർണിംഗ് നിഷാന്തായിട്ടും വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജഗത് ലാൽ, ജഗൻ ചേട്ടന്റെ ഫാമിലിക്കും അഡ്വാൻസ് ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ്, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ FM ആൻഡ് ഹീര ചേച്ചി, ഞാൻ സുചിത്ര കുട്ടപ്പൻ കിനാശേരി. ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്തവണ ഓണത്തിന് എനിക്ക് സ്പെഷ്യൽ. ഓണത്തിന് 3 ദിവസം മുൻപായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എഴുതി എന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്, അവളുടെ ലോകം. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ ഓണത്തിന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം അഹല്യ FM ടീമിനും. സുചിത്ര കുട്ടപ്പനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ, ഇപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിനാണ് ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാ ആശംസകളും കേട്ടോ. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, എല്ലാവർക്കും ഒരു സന്തോഷദായക ദിവസം ആശംസിക്കുന്നു. പാവങ്ങൾക്ക് വസ്ത്രം വിതരണം ചെയ്തു ഓണത്തിന് ഞാൻ ഇന്നത്തെ വിഷസ്. ടു സ്വാമി സുനിൽദാസ്, ലക്ഷ്മി അമ്മ, EP ദേവദാസ്, EP സെൽവദാസ്, EP പ്രിയദാസ്, സ്നേഹാൽമരം മുത്താലമട, ഇത് കൂടാതെ ദാമോദരൻ ചേട്ടനും, തപോവരിശ്രമം, വണ്ടിത്താവളം, അഹല്യ ക്യാൻറ്റീൻ പാൻട്രി സെക്ഷനിലെ തമിഴ് സെൽവി, നൌഷാദ്, ഷനീർ, വിലാസിനി, ഇവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബൈ കേശവദാസ് കൊല്ലംകോട്. ആരുടെങ്കിലും പേര് ഞാൻ മാറി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവർക്കും സ്പെഷ്യലായിട്ട് അതേ ഒരു നല്ലൊരു ആശംസ അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേശവദാസ് ചേട്ടനാണ്. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് ഹീര, അഡ്വാൻസ് ഓണം ആശംസകൾ. ദുബായിൽ നിന്ന് എന്റെ മോളും കുട്ടിയും വന്നിട്ടുണ്ട്, അവരുടെ കൂടെയാണ് എന്റെ ഇപ്രാവശ്യത്തോണം. ഓക്കെ, അപ്പൂഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൂഷ ചേച്ചിയുടെ മക്കളൊക്കെ വരുന്നല്ലേ നാട്ടിൽ, അവർ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണായിരിക്കും. അപ്പൊ ഇപ്രാവശ്യം നല്ലൊരു ഓണാവട്ടെ എന്ന് വിഷയുന്നു കേട്ടോ. അപ്പോൾ കുറെ പേരുടെ മെസ്സേജസ് നമ്മൾ വായിച്ചു. ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ഞാൻ എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം നിങ്ങളെ എങ്ങനെയാണ് സ്പെഷ്യൽ ആക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പലരും പല പല ആൻസേഴ്സ് എനിക്ക് തന്നു. പലർക്കും പല കാരണങ്ങളാണ് അല്ലെ. ഐ എം സോ ഹാപ്പി ദാറ്റ് എല്ലാവരും സന്തോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാനായിട്ട് ദേ ഫൈൻഡ് റീസൺസ്. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു കാരണം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് വരാനും അവരുടെ ഒപ്പം കൂടാനും ഒക്കെ നമ്മളൊരു കാരണം കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഏത് ആഘോഷത്തിനും കാണാറുള്ളത്. അതുപോലെയുള്ള ഒരു ആഘോഷം തന്നെയാവട്ടെ ഇപ്രാവശ്യത്തെ ഓണം. അത് കൂടുതൽ കൂടുതൽ ഓരോ വർഷം കഴിയുമ്പോഴും സ്പെഷ്യലാകാനും കൂടുതൽ പുതുമയുള്ളതാക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയേണ്ട സമയമായി. 9 മണി കഴിഞ്ഞ് 18 മിനിറ്റും കഴിയുമ്പോൾ അഹല്യ വിശ്വസുമായിട്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീരയാണ്. സൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും പേര് വിളിച്ചതിനും മെസ്സേജ് അയച്ചതിനും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് യു പറയാണ്. ആൻഡ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ കോൾ കണക്ട് ആയിട്ടിരുന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവരെയും മാക്സിമം വിഷസിലും അതുപോലെ മെസ്സേജസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന എന്റെ പേര് മറക്കണ്ട, ആർജി ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. Habaya, tiba shahabadi, let's it like

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
7: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
8: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
9: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
10: ക്രിസ്റ്റിയുടെ പ്രശസ്തമായ മിസ്റ്ററി നോവലിനെ ആസ്പദമാക്കി 2015 പുറത്തിറങ്ങിയ BBC മിനി സീരീസ് ആണ് ആൻഡ് ദെൻ ദേർ വേർ നൺ. 10 അപരിചിതർ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ കുടുങ്ങുന്നതും അവർ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നതുമാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. ഈ മിനി സീരീസിന്റെ സമ്പൂർണ്ണ വിശദവുമായിട്ടുള്ള ഒരു കഥയിലേക്കാണ് ഇന്നത്തെ സെല്ലൗഡ് പോവാനായിട്ട് പോകുന്നത്. ഹലോ ഹലോ ഹലോ മച്ചാമാരി, അപ്പോ ഇന്നത്തെ സെല്ലൗഡിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. ഡെവൻ തീരത്തിനടുത്തുള്ള സോൾജിയർ ഐലൻഡ്, അതാണ് നമ്മുടെ കഥ നടക്കുന്ന ആ ഒരു സ്ഥലം, സോൾജിയർ ഐലൻഡ്. ആ ഒരു സോൾജിയർ ഐലൻഡ് എന്ന ഒറ്റപ്പെട്ട ദ്വീപിലെ വലിയൊരു ബംഗ്ലാവിലേക്ക് UN OWN എന്ന ദുരൂഹ വ്യക്തിയുടെ ക്ഷണപ്രകാരം 10 പേര് എത്തുകയാണ്. ആരൊക്കെയാണ് ഈ 10 പേര്? വേറ ക്ലേതോൺ, ഒരു മുൻ ഗവർണേഴ്സ്, അതായത് കുട്ടികളെ നോക്കുന്നവളായിരുന്നു നമ്മുടെ വേറ. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഒരാൾ. ഇനി രണ്ടാമത്തെ ആളാണ് ഫിലിപ്പ് ലംബാർഡ്. ഈ ഫിലിപ്പ് ലംബാർഡ് ഒരു മുൻ പട്ടാളക്കാരനായിരുന്നു കേട്ടോ. മൂന്നാമത്തെ ആളാണ് ജസ്റ്റിസ് ലോറൻസ് വാഗേ, വിരമിച്ച ഒരു ജഡ്ജി ആയിരുന്നു അദ്ദേഹം. നാലാമത്തെ ആള് നമ്മുടെ ഡോക്ടർ എഡ്വേർഡ് ആംസ്ട്രോങ്, പ്രശസ്തനായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ. അഞ്ചാമത്തെ ആള് നമ്മുടെ വില്യം ബ്ലോർ ആണ്, ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ആണ് നമ്മുടെ വില്യം ബ്ലോർ. ആറാമത്തെ ആള് എമിലി ബ്രനറ്റ്, പ്രായമായ കടുത്ത മതവിശ്വാസിയായ കുറച്ച് റേസിസം ഒക്കെ ഉള്ള ഒരു സ്ത്രീ. അതുപോലെ ഏഴാമത്തെ ആള് ജനറൽ ജോൺ മാക്സ് ആത്തർ, 1st World War പങ്കെടുത്ത ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജനറൽ. ഓക്കെ, ഇനി എട്ടാമത്തെ ആള് ആന്റണി മേഴ്സ്റ്റൺ, ധനികനായ അഹങ്കാരിയായിട്ടുള്ള കുറെ ഡ്രഗ്സും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒമ്പതാമത്തെ ആളാണ് തോമസ് റോജേഴ്സ്, ബംഗ്ലാവിലെ ബട്ട്ലർ, അതായത് വേലക്കാരനാണ് നമ്മുടെ തോമസ് റോജേഴ്സ്. അതുപോലെ തന്നെ 10th ആളാണ് ഈതൽ റോജേഴ്സ്, തോമസിന്റെ ഭാര്യയും അവിടുത്തെ പാചകക്കാരിയുമാണ് ഈതൽ റോജേഴ്സ്. ഇവര് 10 പേരുമാണ് ഈ ഒരു കഥ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ? യെസ്, അങ്ങനെ അങ്ങനെ കഥ ആരംഭിക്കുകയാണ് കേട്ടോ. ഈ ഒരു സോൾജർ ഐലൻഡിലേക്ക് ഈ 10 പേരും വരികയാണ്. 10 പേർക്ക് വ്യത്യസ്തമായ ക്ഷണങ്ങൾ കിട്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ഒരു ദിവസം ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരും ഈ ഒരു ദ്വീപിലെ വലിയ ബംഗ്ലാവിലേക്ക് എത്തുകയാണ്. എന്നാൽ അവരെ ക്ഷണിച്ച യു എൻ ഓവൻ എന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നു. വീട്ടുജോലിക്കാരായിട്ടുണ്ടായിരുന്ന റോജേഴ്സ് ദമ്പതികൾ മാത്രമാണ് കേട്ടോ ആ ഒരു ഐലൻഡിലെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ബംഗ്ലാവിന്റെ ഡൈനിങ് ടേബിളിന്റെ നടുവിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 10 കൊച്ചു സൈനികരുടെ രൂപങ്ങൾ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രൂപത്തിന് ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും മുറിയിൽ അതുപോലെ തന്നെ 10 Little Soldiers എന്നൊരു പഴയ ബാലകവിതയും ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 10 പേരും ഈ ഒരു ഐലൻഡിലേക്ക് എത്തുകയാണ്. ഇവരെ ഈ ഒരു ബോട്ടിൽ വരുന്ന സമയത്ത് ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. 10 പേരും വ്യത്യസ്തമായ കാരണങ്ങളാണ് 10 പേർക്കും 10 രീതിയിലുള്ള ക്ഷണങ്ങൾ കിട്ടിയത് പ്രകാരമാണ് ഈ ഒരു ഐലൻഡിലേക്ക് താമസത്തിന് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ഐലൻഡിൽ വരുന്ന സമയത്ത് ഈ ഒരു സർവൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അവരിവരെ സ്വീകരിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം അത്താഴത്തിന് ശേഷം ഹാളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാമഫോൺ റെക്കോർഡ് സ്വയം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൽ നിന്ന് ഒരു അജ്ഞാത ശബ്ദമാണ് പുറത്തു വരുന്നത്. അതായത് എന്താ പറയുന്നതെന്നറിയാം, ഇവിടെയുള്ള 10 പേരും മുൻകാലങ്ങളിൽ മറ്റുള്ളവരുടെ മരണത്തിന് കാരണക്കാരായ കുറ്റവാളികളാണ്. എന്നാൽ നിയമത്തിന് നിങ്ങളെ ശിക്ഷിക്കാനായി കഴിഞ്ഞില്ല, അതിനാൽ ഇവിടെ വെച്ച് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. എല്ലാവരും അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും ഭൂതകാല കുറ്റങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവരിത് കേൾക്കുന്ന സമയത്ത് ഇതിങ്ങനെ പറയാൻ തുടങ്ങാണ്, അതെന്താ സംഭവം, ഇവർ പേടിക്കുന്നുണ്ട്. ഇപ്പൊ വേറെയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, വേറെ താൻ നോക്കിയിരുന്ന ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിക്കാനായിട്ട് കാരണക്കാരിയായിട്ടുണ്ടായിരുന്നു. ഇനി ലംബാദാണെങ്കിലോ, ആഫ്രിക്കയിൽ വെച്ച ഒരു 21 ഗോത്രവർഗക്കാരെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ട ഒരാളായിരുന്നു. ഇനി ഡോക്ടറാണെങ്കിൽ മദ്യപിച്ച് ശസ്ത്രക്രിയ നടത്തി രോഗിയെ കൊന്നൊരാളായിരുന്നു. ജഡ്ജിയാണെങ്കിൽ നിരപരാധിയായ ഒരാൾക്ക് വധശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി MLA Brennett ആണെങ്കിലോ ഗർഭിണിയായ വേലക്കാരിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് തുടർന്ന് അവൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി മോസ്റ്റർ ആണെങ്കിലോ അമിത വേഗതയിൽ കാർ ഓടിച്ച് 2 കുട്ടികളെ ഇടിച്ചു കൊന്നിരുന്നു. ഇനി ജനറൽ ആണെങ്കിൽ ഭാര്യയുടെ കാമുകനായ പട്ടാളക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണായിരുന്നു. ഇനി ബ്ലോർ ആണെങ്കിലോ ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി അയാൾ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി റോജേഴ്സ് ദമ്പതികൾ, അതായത് ഈ വേലക്കാരാണെങ്കിലോ, മുൻ യജമാനത്തേക്ക് സമയത്തിന് മരുന്ന് നൽകാതെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ കണ്ടിരുന്ന കവിത, ആ കവിത എഴുതി വെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കവിതയിൽ പറഞ്ഞത് 10 പേരുടെയും മരണത്തെ കുറിച്ചാണ്. ആദ്യത്തെ ആൾ ഇങ്ങനെയായിരിക്കും മരിക്കാൻ പോകുന്നത്, വിഷം കഴിച്ചു മരിക്കും. രണ്ടാമത്തെ ആൾ മരിക്കാൻ പോകുന്നത് തേനീച്ച കുത്തിയിട്ടാവാം. മൂന്നാമത്തെ ആൾ മരിക്കാൻ പോകുന്നത് വെടിയേറ്റിട്ടാകാം, കരടി അടിച്ചിട്ടാവാം, ഒറ്റപ്പെടൽ കൊണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തിട്ടാവാം. അങ്ങനെ 10 മരണത്തിനും 10 reasons ഇതിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ മരണം അവിടെ സംഭവിക്കുകയാണ്. വിഷം കലർന്ന മദ്യം കഴിച്ച് ആൻഡ്രി മെർസ്റ്റൺ മരിച്ചു വീഴുന്നുണ്ട്. അതായത് കവിതയിലെ ആദ്യത്തെ വരി പോലെ ഒരു സൈനികൻ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരിക്കും. അതേസമയം തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിലേക്ക് നോക്കുന്ന സമയത്ത് 10 രൂപങ്ങളിൽ ഒന്ന് കാണാതാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാവരും പേടിക്കുകയാണ്. അതിൽ തന്നെ വേറെ പറയുന്നുണ്ട്, ഈ ശില്പങ്ങൾക്കും ഈ കവിതയ്ക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. നമ്മളിൽ ആരോ ഒരാളാണ് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ആ കാര്യമൊക്കെ പറയുമ്പോൾ ഇവരാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്? തുടർന്ന് കേൾക്കാം ഷോർട്ട് ബ്രേക്ക്. Keep on listening, Ahalya FM 90.4 KTK to Kotukuda.

0: Celluloid.
1: Once again, welcome back to Celluloid. Celluloid, my good friend, it's me, RJ Ailya. കഥ തുടരുന്നു. And then Dale warned on. കവിതയിലെ വരികൾ പോലെ വീണ്ടും മരണങ്ങൾ തുടരുകയാണ്. ദ്വീപിലേക്ക് വരാനിരുന്ന പടക് മോശം കാലാവസ്ഥ കാരണം എത്താതെയാകാണ്. അങ്ങനെ അവർ ദ്വീപിൽ മൊത്തത്തിൽ കുടുങ്ങിപ്പോവാണ്. പിന്നീട് രണ്ടാമത്തെ മരണം. റോജേഴ്സിന്റെ ഭാര്യ ഉറക്ക ഗുളിക അമിതമായി ഉള്ളിൽ ചെന്ന് ഉറക്കത്തിൽ നിന്ന് മരിക്കുകയാണ്. അതായത് ആ കവിതയിൽ എഴുതിയ രണ്ടാമത്തെ വരി പോലെ തന്നെ. അങ്ങനെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ രൂപവും അപ്രതീക്ഷിതമാവാണ്. പിന്നീട് മൂന്നാമത്തെ മരണവും സംഭവിക്കുന്നുണ്ട്. ജനറൽ മക്കാർത്തർ കടൽ തീരത്തിരിക്കുമ്പോൾ തലയ്ക്കടിയേറ്റാണ് അയാൾ കൊല്ലപ്പെടുന്നത്. പിന്നീട് നാലാമത്തെ മരണം. അടുത്ത ദിവസം രാവിലെ വിറക് വെട്ടുകയായിരുന്ന ബട്ട്ലർ റോജേഴ്സ് മഴുകൊണ്ട് കോടാലിയേറ്റ് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് കൊലപാതകൻ പുറത്തു നിന്നുള്ള ഒരാളല്ല, ഈ വീട്ടിലുള്ള ഏഴ് പേരിൽ ആരോ ഒരാളാണ്. പിന്നീട് അഞ്ചാമത്തെ മരണമാണ്. അതായത് പ്രായമായ എമിലി ബ്രെനിറ്റിന്റെ കഴുത്തിൽ വിഷം കുത്തിവെച്ചാണ് അവളെ കൊല്ലുന്നത്. അങ്ങനെ ആ മരണത്തിന് ശേഷം ആറാമത്തെ മരണം. അതായത് ഹാളിൽ വെച്ച് തലയ്ക്ക് വെടിയേറ്റ് ജഡ്ജ് വാർഗ്രോവ് കൊല്ലപ്പെട്ടതായിട്ട് ഡോക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോ ഭയവും ഭ്രാന്തും നിറഞ്ഞ ഒരു അവസാന നിമിഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി നാല് പേർ മാത്രം. വേറെ ലംബാർട്ട്, ഡോക്ടർ ആംസ്ട്രോങ്, ബ്ലോർ. രാത്രിയിൽ ഡോക്ടർ ആംസ്ട്രോങ് ബംഗ്ലാവിൽ നിന്ന് അപ്രത്യക്ഷനാവുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ തിരയുന്നതിനിടെ ബംഗ്ലാവിന് പുറത്ത് വെച്ച് കരടിയുടെ രൂപത്തിലുള്ള ഭാരമേറിയൊരു ക്ലോക്ക് തലയിൽ വീണ് ബ്ലോർ കൊല്ലപ്പെട്ട കാര്യം അവർ മനസ്സിലാക്കുകയാണ്. അവിടെ ഏഴാമത്തെ മരണവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എട്ടാമത്തെ മരണം. വേറെയും ലംബാർഡും കടൽ തീരത്ത് ഡോക്ടർ ആംസ്ട്രോങ്ങിന്റെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് കാണുകയാണ്. അതായത് ഡോക്ടർ ഇങ്ങനെ മുങ്ങി മരിക്കുകയായിരുന്നു. ഇതോടെ ലംബാർഡാണ് കൊലപാതകി എന്ന് വേറെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ തന്ത്രപരമായിട്ട് ലംബാർഡിന്റെ കയ്യിലുള്ള തോക്ക് തട്ടിയെടുത്ത് വേറെ അവനെ തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെ ലംബാർഡിനെ കൊന്ന ശേഷം ദ്വീപിലെ ഏക അതിജീവിത താനാണെന്ന ആശ്വാസത്തിൽ വേറെ തന്റെ മുറിയിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ മുറിയിൽ അവളുടെ മുൻകാല കുറ്റബോധം, അതായത് അവള് കാരണം ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു, അവളെ വേട്ടയാടാൻ തുടങ്ങാണ് ആ ഒരു കുറ്റബോധം. അങ്ങനെ മുറിയുടെ മധ്യത്തിൽ ഒരു കയറ് കെട്ടിയ ഒരു കാര്യം അവള് കാണുന്നുണ്ട്. അതായത് ഈ തൂക്കിക്കൊല്ലാൻ വേണ്ടി നമ്മൾ കയറ് കെട്ടിയിട്ടുണ്ട്. അതുപോലെ അത് തൂക്കിക്കിടക്കുന്നത് കാണുമ്പോൾ അവൾ എന്ത് ചെയ്യണം, മാനസികമായി തകർന്നുകൂടിയിരിക്കുകയാണല്ലേ. അവൾ ആ ഒരു കയറെടുത്ത് അവളുടെ കഴുത്തിലിടാണ്. അതായത് കവിതയിൽ അവസാനം വരി പറയുന്നുണ്ട്, കുറ്റബോധം കൊണ്ട് അവസാനത്തെ വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്ന്. അതുപോലെ തന്നെ അവൾ സ്വയം ആത്മഹത്യ ചെയ്യാണ്. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. എന്തായിരിക്കും കേൾക്കാം നമുക്ക്.

0: Some. Celluloid.
1: Once again, welcome back to Celluloid. സെലോയുമായി കൂടെ ഇറ്റ്സ് മീ ആർഷി ആ ഇല്ല. അങ്ങനെ നീ കഥ അതിന്റെ ട്വിസ്റ്റിലേക്ക് എത്താൻ പോവാണ്, അവസാന ഭാഗത്തിലേക്ക്. വേറെ കസേര തട്ടി മാറ്റി മരിച്ചു വീഴുന്ന ഒരു നിമിഷമുണ്ടല്ലോ. അടഞ്ഞ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വരുന്നുണ്ട്. അത് മറ്റാരും വരുന്നില്ല, ജഡ്ജി വാർഗ്രേവ്. യെസ്, അതായത് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ജഡ്ജി വാർഗ്രേവ് ശരിക്കും മരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അയാൾ തന്റെ മരണം ഡോക്ടർ ആംസ്ട്രോങ്ങിനെ കൊണ്ട് വ്യാജമായിട്ട് സ്ഥിരീകരിക്കുകയായിരുന്നു. അതായത് കൊലപാതകയെ പിടികൂടാൻ നാടകം കളിക്കുകയാണെന്നാണ് ഡോക്ടറെ വിശ്വസിപ്പിച്ചത്. പക്ഷേ അയാൾ തന്നെയാണ് ആ ഒരു ഡോക്ടറെ കൊന്നുകളഞ്ഞത്. ശരിക്കും ഇയാൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതിന് പിന്നിലൊരു വലിയൊരു കാരണം ഉണ്ടായിരുന്നു. ഈ ജഡ്ജി വാർഗ്രേവ് മാരകമായ അർബുദ രോഗ ബാധിതനായിരുന്നു. അതായത് നിയമത്തിന് ശിക്ഷിക്കാൻ കഴിയാത്ത എന്നാൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഈ 10 കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ നൽകാൻ വേണ്ടി അയാൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. പെർഫെക്റ്റ് ആയ ഒരു കൊലപാതക പരമ്പര സൃഷ്ടിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എല്ലാവരും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം വേറെ തൂങ്ങി മരിച്ച കസേര അയാൾ നേരെ വെക്കുന്നുണ്ട്, കാരണം പോലീസിന് ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. തുടർന്ന് അയാൾ ചെയ്യുന്ന എന്താണെന്നറിയോ? അയാൾ തട്ടിയെടുത്ത തോക്കിൽ ഒരു തുണി കെട്ടി കട്ടിലിൽ കിടന്ന് സ്വന്തം തലയ്ക്ക് വെടിവെച്ച് അയാൾ മരിക്കുകയാണ്. ആ വെടിവെച്ചതിന് ശേഷം ആ ഒരു തോക്ക് തെറിച്ച് വാതിലിനടുത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ആ ഒരു കവിതയിൽ പറയുന്നത് പോലെ തന്നെ 10 പേരും കൊല്ലപ്പെടുകയാണ്. പോലീസ് ദ്വീപിലെത്തുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് ശരിക്കും കാണുന്നത്. എന്നാൽ കൊലപാതകി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഈ ഒരു കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ. ഓരോ കഥാപാത്രത്തിന്റെയും മനസ്സിലെ കുറ്റബോധവും ഭയവും വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് സിനിമ. ഒരു ഡാർക്ക് ടോൺ. നോവലിന്റെ മറ്റ് പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2015 BBC മിനി സീരീസ് വളരെ ഇരുണ്ടതാണ്. ഒരു ഗൗരവമുള്ളതുമായ ഒരു അന്തരീക്ഷത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ടോൺ തന്നെയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ഈ ഒരു ട്വിസ്റ്റ്, അതായത് പ്രേക്ഷകർ അവസാന നിമിഷം വരെ സംശയത്തിന്റെ മുൻപിൽ നിർത്തുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങൾ. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു മൂവി തന്നെയാണ്, നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ്. ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ സെല്ലലാഡിൽ പരിചയപ്പെട്ട സിനിമാ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ സെല്ലലാഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വേണം സെല്ലലാഡുമായ ഒത്തിരി സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജി ആ ഇന്ത്യ സൈനിംഗ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ മൈ ഡിയർ ഡാർലിങ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൃത്യസമയത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 10 മണി ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ കാലിഡോസ്കോപ്പിന്റെ ടൈമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കംപ്ലീറ്റ് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൂടെ അഭിരാമി എത്തിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനേ കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മീനുകളില്ലേ നമ്മുടെ ഫിഷസ്, ഇവർ വെള്ളത്തിൽ സൂപ്പർ സേഫായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയല്ലേ. അവർക്ക് എപ്പോഴും വെള്ളത്തിൽ കുളിക്കാം, ഏത് നേരത്തും വെള്ളത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. പക്ഷേ അവരത്ര സേഫ് അല്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ പഠനങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നോ കേട്ടിരുന്നോ? ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാനായിട്ട് ഞാൻ ഇന്ന് കൂടെ എത്തിയിട്ടുണ്ട്. ഇതൊരു പക്ക ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഇതിലത്ര എന്റർടൈൻമെന്റ് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയില്ല. കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നാല്ലേ, ഈ മീനുകൾ അത്ര സേഫ് അല്ല അത്രേ വെള്ളത്തിൽ. പക്ഷെ സംഭവം സത്യമാണ്. വെള്ളത്തിനടിയിലും മീനുകൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്നാണ് ഈ പഠനം പറയുന്നത്. നദികളിൽ, തടാകങ്ങളിൽ, ഇനി നമ്മൾ വീട്ടിൽ വെക്കുന്ന അക്വേറിയങ്ങളിൽ പോലും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ദിവസവും ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് ആരും കാണാതെ ആരും അറിയാതെ നിശബ്ദമായിട്ട് ഇങ്ങനെ ചത്തുപോണത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മൾ വരുത്തി വെക്കുന്ന വിനയാണ് ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും പ്ലാസ്റ്റിക്കും കെമിക്കൽസും ഒക്കെ നമ്മൾ ഈ നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇടും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്, നമ്മളത് മാറ്റുന്നില്ല എന്നുള്ളതാണ് വലിയൊരു അപകടം. അപ്പോൾ ഈ സമുദ്രത്തിലെ മലിനീകരണം ഈ മീനുകളെ അഫക്റ്റ് ചെയ്യും. വെള്ളത്തിലുണ്ടാകുന്ന ഇതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും മീനുകളെ അഫക്റ്റ് ചെയ്യും. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ജലജീവികളുടെ, ജലത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളുടെയും നിലനിൽപ്പ് വലിയൊരു ഭീഷണിയിലാണെന്നാണ് പുതിയ പഠനം പറയുന്നത്. പ്രകൃതി നമുക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഗൈസ് ഇത്. പ്രകൃതിയെക്കുറിച്ചും കടലിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിക്കണം. ചിന്തിച്ചധികം സീരിയസ് ആവണ്ട. പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഈ മൂഡൊന്ന് ചേഞ്ച് ആക്കാൻ നമുക്ക് അടുത്തൊരു പവർഫുൾ ട്രാക്കിലേക്ക് പോവാം. ട്യൂൺ മാറ്റല്ലേ, ഐ എം കമ്മിങ് ബാക്ക്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും ലൈവിലെത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ് ഓൺ അഹല്യ FM 90.4. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിലും ഇത് കേൾക്കുന്ന സമയത്ത് പഴയ സ്കൂൾ കാലത്തെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ടീച്ചറുടെ മുഖം തെളിയും ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അധ്യാപകർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, ചെറുതൊന്നും അല്ലല്ലോ ചില ആൾക്കാരുണ്ടാക്കുന്നത്. ചില ആളുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ചില സാർമാരും ടീച്ചർമാരും നമ്മളെക്കൊണ്ട് വൻ സ്വപ്നങ്ങൾ കാണിക്കും. എന്നാൽ മറ്റ് ചില അധ്യാപകരാകട്ടെ, ചെറിയ ചെറിയ ശീലങ്ങളുടെ കൂടെ വലിയ കാര്യങ്ങൾ നേടാൻ നമ്മളെ പ്രാപ്തരാക്കും. അത്തരത്തിൽ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളാണ്. ഈ കുഞ്ഞു കുട്ടികൾക്ക് ലൈഫിലേക്ക് ഏറ്റവും ആവശ്യമായൊരു സൂപ്പർ ശീലം അദ്ദേഹം സമ്മാനിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, സേവിങ് ഹാബിറ്റ്. നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണ് ഈ സമ്പാദ്യ ശീലം എന്ന് പറയുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് അവിടുത്തെ മാഷ് ഒരു വെറൈറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. തൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ മാഷ് സമ്മാനമായി എല്ലാ കുട്ടികൾക്കും നൽകിയത് ഒരു സ്വതന്ത്ര കുടാണ്. അതായത് കുട്ടികൾക്ക് സ്വന്തമായി പണം സമ്പാദിക്കാനും അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണെന്ന് ചെറുപ്പത്തിലെ പഠിക്കാനുള്ള ഒരു മാജിക് മൺകുടം. എത്ര മനോഹരമായൊരു തോട്ടാണ് അല്ലേ. വലിയ വലിയ ക്ലാസ്സുകളേക്കാൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല ശീലങ്ങളാണ് കുട്ടികളുടെ ഭാവിയെ മാറ്റി എഴുതുന്നത്. അധ്യാപകന് നമ്മളെ എല്ലാവരുടെയും വക ഒരു ബിഗ് സല്യൂട്ട്. ആ നല്ല ചിന്തയോടൊപ്പം നമ്മുടെ മനസ്സും കൂടെ ഫ്രഷ് ആക്കാൻ വേണ്ടി നമുക്ക് അടുത്തൊരു തകർപ്പൻ പാട്ടിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നേരത്തെ ഞാൻ പറഞ്ഞ സ്വതന്ത്രകുടം സ്റ്റോറിയുടെ ബാക്കി അറിയാൻ വെയിറ്റിംഗ് ആണോ എല്ലാവരും? അപ്പോൾ ദാ അതും പറയാനായിട്ട് ഞാൻ ദാ തിരികെ എത്തിയിട്ടുണ്ട്. ഈ കിടിലൻ ഐഡിയയുടെ പിന്നിൽ മഞ്ചേരി തുറക്കൽ HMS AUP സ്കൂളിലെ മൊട്ടമാഷ് എന്നറിയപ്പെടുന്ന ഷിബിൽ സാറാണ്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് മാഷ് ചെയ്യിപ്പിച്ച പരിപാടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ദേശീയ പതാകയുടെ നിറങ്ങളിലും മൺകൂജങ്ങൾ, കുട്ടികൾക്ക് കളറിംഗ് പഠിപ്പിക്കാൻ മാഷ് കൊടുത്തത് ഈ മൺകൂജങ്ങളാണ്. അപ്പം അതിശയകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായിട്ട് പോലും ഒരു തുള്ളി പെയിന്റ് പോലും ഡ്രസ്സിലോ കൂട്ടുകാരുടെ മേലെയോ വീഴ്ത്താതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ആ കൂജങ്ങൾ പെയിന്റ് ചെയ്തെടുത്തു. ആ പെയിന്റ് ചെയ്തെടുത്ത കൂജങ്ങൾ അവർക്ക് തന്നെ സമ്മാനമായിട്ട് നൽകി. അതിൽ അവർക്ക് ഇനിയിപ്പോൾ എന്താ പറയുക, അവർക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പൈസ, നാണയത്തുട്ടുകൾ, ചെറിയ എമൗണ്ടൊക്കെ അതിലിടാം. ഇനി അവരുടെ മിഠായി വാങ്ങുന്ന കുഞ്ഞു കുഞ്ഞു പൈസകളൊക്കെ ഈ കൂജത്തിൽ വീഴും. വർഷാവസാനം ആ കുടത്തിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവൻ ചാരിറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മാഷിന്റെയും കുട്ടികളുടെയും തീരുമാനം. ചെറിയ സമ്പാദ്യം വലിയ നന്മ അല്ലേ? ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല, ചെറിയ സമ്പാദ്യം വലിയൊരു നന്മ എന്ന അടിക്കുറിപ്പോടെ മൊട്ടമാഷ് പങ്കുവെച്ച ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആയിരക്കണക്കിന് ആളുകൾ മാഷിന്റെ ഈ സൂപ്പർ ഐഡിയൊക്കെ കൈയടിക്കുന്നു, അതുപോലെ കമന്റ്സ് ഇടുന്നു. സമ്പാദ്യവും ലക്ഷ്യബോധമൊക്കെ എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. അത് ചെറുപ്പത്തിലേ തന്നെ നമ്മൾ പഠിച്ചു വളരുകയാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും. അപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കൂടെ ഒരൊറ്റ കുഞ്ഞു മൺകൂടത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകന് വൺസ് മോർ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ, പരശുരാമൻ കോടാലി എറിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത നമ്മുടെ കേരളം എന്ന് പറയുന്നൊരു സംഗതി. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, സംഗതി കേരളം മാത്രമല്ല, ഐതിഹ്യങ്ങളിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ, പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്തത് സപ്ത കൊങ്കണങ്ങൾ എന്ന് വിളിക്കുന്ന 7 വലിയ ഭൂഭാഗങ്ങളാണെന്നാണ് ഞാനിപ്പോഴാട്ടോ ഇതൊക്കെ അറിയണേ. പുരാതന ഗ്രന്ഥങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെയുള്ള സങ്കല്പം എന്താന്ന് വെച്ചാൽ, ഒരു 7 പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, കേരളം, തുളുവം, കൊങ്കണം, സൗരാഷ്ട്രം, കരഹാടം, കർണാടകം, ബർബരം, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഏത് സ്ഥലങ്ങൾ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇനിയിപ്പോ ചില പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂപകം, കേരളം, മൂഷികം, അലുവം, പശു, കൊങ്കണം, പരകൊങ്കണം, ഇങ്ങനെയൊക്കെ ലിസ്റ്റ് കാണാം. അപ്പൊ പരശുരാമൻ കേരളം മാത്രമല്ല, ഇങ്ങനെ കുറെ അധികം സ്ഥലങ്ങൾ മഴ ഉപയോഗിച്ച് വീണ്ടെടുത്തു എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കറിയില്ല സത്യം, പരശുരാമനോട് തന്നെ ചോദിക്കണം. എന്തായാലും ഹിസ്റ്ററി, മിത്തോളജി അങ്ങനെ കുറേ അധികം ഏരിയയുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പരശുരാമൻ്റെ കഥ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് ഇത് ശരിക്കുള്ളതാണോ, ഏതെങ്കിലും ഇനിയും കുറേ നാടുകൾ അറിയാനുണ്ടോ, പരശുരാമൻ ഏതൊക്കെ നാടാണ് മഴ ഉപയോഗിച്ച് എറിഞ്ഞ് സ്വന്തമാക്കിയത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചെടുക്കാം. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പിൻ്റെ ടൈം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത 2 പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ് ഓൺ അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേൾക്കുന്ന കാര്യം, ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സമയമാണ് അല്ലേ. കടകളിൽ നിന്ന് കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതെ, വെള്ളത്തിലേക്ക് വലിച്ചെറിയാതെ കൃത്യമായിട്ട് അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അവർക്ക് കൈമാറുന്നതിന് മുന്നേയായിട്ട് തരംതിരിച്ച് മാലിന്യങ്ങൾ വെക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്താ കാലിഡോസ്കോപ്പ് ഇന്ന് പതുക്കെ അങ്ങോട്ട് പോവാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അഭിരാമിയാണ്. ഓൺ കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കെ എച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കഴിക്കുന്ന പഴങ്ങളിലെ വിദേശിയായിട്ടുള്ള പലതരം രുചികള് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വെണ്ണ ചേർത്ത് വെച്ചിട്ടുള്ള വാനില ഐസ്ക്രീമിന്റെ രുചിയുള്ള, കണ്ടാൽ അത്ഭുതം തോന്നുന്ന നീല നിറത്തിലുള്ള ഒരു വാഴപ്പഴത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പഴമുണ്ട്, നീല നിറത്തിലുള്ള വാഴപ്പഴം. വാനില ഐസ്ക്രീം കഴിക്കുന്ന അതേ ഫീല് തരുന്ന വാഴപ്പഴം. ഐസ്ക്രീം ബനാന എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്ലൂ ജാവ എന്ന അത്ഭുത പഴത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ബ്ലൂ ജാവ എന്ന വാഴയുടെ പ്രത്യേകതകൾ, ഈ ഒരു വാഴയുടെ അപൂർവമായിട്ടുള്ള, ഈ ഒരു പഴത്തിന്റെ അപൂർവമായിട്ടുള്ള രുചി, കൃഷിരീതികൾ, നമ്മുടെ കേരളത്തിൽ ഇത് വളർത്താൻ സാധിക്കുമോ, തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വളപ്രയോഗം, രോഗനിയന്ത്രണം, വിപണന സാധ്യതകൾ, അങ്ങനെ എല്ലാം തന്നെ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ സമഗ്രമായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഹവായിയൻ ദ്വീപുകളിലും പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു അപൂർവ വാഴയിനമാണ് ബ്ലൂ ജാവ. സാധാരണ വാഴപ്പഴങ്ങളിൽ നിന്ന് ഇതിനെ തികച്ചും വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ കായ്കളുടെ കൗതുകം നിറയ്ക്കുന്ന നീല നിറം തന്നെയാണ്. വിരിഞ്ഞു വരുന്ന സമയത്ത് തിളക്കമുള്ള സയാൻ നീല അഥവാ വെള്ളി കലർന്ന നീല നിറത്തില്, അതായത് സിൽവർ ബ്ലൂ, ഈ ഒരു നിറത്തിൽ കാണപ്പെടുന്ന ഈ വാഴക്കായകൾ ഏവരെയും ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കുന്ന ഒന്നാണ്. കായകൾ പാകമായി പഴുത്തു വരുമ്പോൾ ഈ നീല നിറം പതുക്കെ മാറി സാധാരണ വാഴപ്പഴങ്ങളിലേതുപോലെ തന്നെ ഇളം മഞ്ഞ നിറമായിട്ട് മാറും. എന്നാൽ ഇതിന്റെ പുറന്തോട് വളരെ മൃദുവും ഉള്ളിലെ പഴം വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന പരുവത്തിലുള്ളതുമാണ്. മരത്തിന് സാധാരണ വാഴകളേക്കാൾ കൂടുതൽ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്നതും തണുപ്പുള്ള അന്തരീക്ഷത്തെ അതിജീവിക്കാൻ കഴിവുണ്ട് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ആഗോളതലത്തിൽ തരംഗമായി മാറിയ ഈ ഒരു വാഴയിനം ഇന്ന് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലെയും ഫ്രൂട്ട്സ് പ്രേമികൾക്കിടയിലും കർഷകർക്കിടയിലും വലിയ തരംഗമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചയിലെ ഭംഗി കൊണ്ടും അപൂർവത കൊണ്ടും വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ആളുകൾ ഇന്ന് ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കുള്ളതാണ് ഇന്നത്തെ ഹരിതഭൂമി. മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബ്ലൂ ജാവയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ ബ്ലൂ ജാവ പഴത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയോ? അതിന്റെ അത്ഭുതപ്പെടുത്തുന്ന രുചിയും അതുപോലെ തന്നെ അതിന്റെ ടെക്സ്ചറുമാണ്, ഘടനയുമാണ്. നന്നായി പഴുത്ത ബ്ലൂ ജാവ പഴം കഴിക്കുമ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള വാനില ഐസ്ക്രീം കഴിക്കുന്ന അതേ അനുഭൂതിയാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് കർഷകരും പഴപ്രേമികളും ഇതിനെ ഐസ്ക്രീം ബനാന എന്ന് വിശേഷിപ്പിക്കുന്നത്. പഴത്തിന്റെ ഉള്ളിലെ കാമ്പ് നല്ല മഞ്ഞ് പോലെ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. സാധാരണ വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് വളരെ മൃദുവായതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ ഘടനയാണ് ഇതിനുള്ളത്. കൃത്രിമ മധുരങ്ങളോ ഫ്ലേവറുകളോ ഇല്ലാതെ തന്നെ ഐസ്ക്രീമിന്റെ രുചി നൽകാനായിട്ട് ഈ പഴത്തിന് സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായ ഈ ഒരു പഴം ഷേക്കുകൾ, സ്മൂത്തികൾ, ഡെസേർട്ടുകൾ എന്നിവ ഉണ്ടാക്കാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള സ്വാഭാവികവുമായ മധുരവും നൽകുന്നതിനാൽ ഡയറ്റ് നോക്കുന്നവർക്കും കായിക താരങ്ങൾക്കും ഇത് മികച്ചൊരു ഭക്ഷണം കൂടിയാണ്. ഇനി നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത് കൃഷി ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ നാട്ടിലെ ഈ ബ്ലൂ ജാവ കൃഷി, അതായത് ഐസ്ക്രീം ബനാന കൃഷി ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ സമശീതോഷ്ണ കാലാവസ്ഥയും മണ്ണും ബ്ലൂ ജാവ വാഴ കൃഷി ചെയ്യാനായിട്ട് തികച്ചും അനുയോജ്യമാണ്. ചൂടും ഈർപ്പവും നിറഞ്ഞ നമ്മുടെ നാടൻ അന്തരീക്ഷത്തിൽ ബ്ലൂ ജാവ വളരെ സമൃദ്ധമായിട്ട് വളരുകയും നല്ല വിളവ് തരുകയും ചെയ്യും. നമ്മുടെ നാടൻ മണ്ണായ ചെങ്കൽ മണ്ണിലും എക്കൽ മണ്ണിലും ആവശ്യത്തിന് ജൈവാംശം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി വളരുകയും ചെയ്യും. നിലവിൽ കേരളത്തിലെ നിരവധി കർഷകരും വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നവരും ബ്ലൂ ജാവ വിജയിപ്പിച്ച് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. പറമ്പുകളിൽ മാത്രമല്ല, ടെറസിൽ വലിയ 200 ലിറ്ററിന്റെ ഡ്രമ്മുകൾ വെച്ചിട്ടും ഗ്രോ ബാഗുകൾ വെച്ചിട്ടും ഇത് വളരെ എളുപ്പത്തിൽ വളർത്താനായിട്ട് സാധിക്കും. തുടക്കക്കാർക്ക് ധൈര്യമായി പരീക്ഷിക്കാവുന്ന ഒരു ഇനമാണ് ബ്ലൂ ജാവ. ഇനി ഒറിജിനൽ തൈകൾ തിരഞ്ഞെടുക്കലും അതുപോലെ തന്നെ നടീൽ രീതിയും എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാർട്ണർഷിപ്പ്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബ്ലൂ ജാവ കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുണനിലവാരമുള്ള ഒറിജിനൽ തൈകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. വിപണിയിൽ വ്യാജ തൈകൾ വരാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് കാർഷിക സർവകലാശാലകളിൽ നിന്നോ വിശ്വസനീയമായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ നഴ്സറികളിൽ നിന്നോ തൈകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നടുന്നതിനായിട്ട് 2 അടി നീളവും 2 അടി വീതിയും 2 അടി ആഴവുമുള്ള കുഴികൾ മുൻകൂട്ടി എടുക്കുക. കുഴിയിൽ നിന്നെടുത്ത മേൽമണ്ണും 10 മുതൽ 15 കിലോ ഉണങ്ങിപ്പൊടിയായ ചാണകപ്പൊടിയും അല്പം വേപ്പും പിണ്ണാക്കും യോജിപ്പിച്ച് കുഴി മൂടി വേണം തൈകൾ നടാനായിട്ട്. നല്ല സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് തൈകൾ നടേണ്ടത്. 2 വാഴകൾ തമ്മിൽ കുറഞ്ഞത് 8 അടി അകലം നൽകുന്നത് വാഴ വശങ്ങളിലേക്ക് പടർന്ന് നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും. ഇനി ഇതിന്റെ ജലസേചനം എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബ്ലൂ ജാവ എന്ന ബനാനയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ജലസേചനം എങ്ങനെയാണെന്ന് പറയാം. ബ്ലൂ ജാവ വാഴയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് കൃത്യമായ ജലസേചനം ആവശ്യമാണ്. തൈ നട്ട് ആദ്യ മാസങ്ങളിൽ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം. എന്നാൽ വാഴയുടെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. ചുവട്ടിൽ വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ വേരുകൾ പെട്ടെന്ന് അഴുകിപ്പോകാനായിട്ട് ഇടയാകും. അതിനാൽ മഴക്കാലത്ത് തടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ കീറണം. വേനൽക്കാലത്ത് ദിവസം ഒരു തവണയെങ്കിലും നനയ്ക്കുന്നത് വാഴയുടെ ഇലകൾ കരിഞ്ഞു പോകാതിരിക്കാനും കുലയുടെ വലുപ്പം കൂട്ടാനും സഹായിക്കും. ചുവട്ടിൽ കരി ഇലകൾ കൊണ്ട് പുതയിടുന്നത് ഈർപ്പം നിലനിർത്താനും നല്ലതാണ്. ബ്ലൂ ജാവ എന്ന ബനാനയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശാസ്ത്രീയമായ വളപ്രയോഗം എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാഠവിശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബ്ലൂ ജാവ ബനാനയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗത്തെ കുറിച്ച് പറഞ്ഞുതരട്ടെ. മറ്റു വാഴകളെ പോലെ തന്നെ ബ്ലൂ ജാവയ്ക്കും നല്ല രീതിയിൽ പോഷകങ്ങൾ ആവശ്യമാണ്. രാസവളങ്ങളെക്കാൾ ജൈവവളങ്ങൾ നൽകുന്നതാണ് പഴത്തിന്റെ സ്വാഭാവിക ഈ ഒരു ഐസ്ക്രീം രുചി നിലനിർത്താനായിട്ട് ഏറ്റവും അനുയോജ്യം. വാഴയുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ചാണകപ്പൊടിയും മാട്ടിൻ കാഷ്ടവും കോഴിവളവും ഒക്കെ നൽകാം. മാസത്തിൽ ഒരിക്കൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വാഴയ്ക്ക് നല്ല ഉന്മേഷം നൽകും. വാഴ കുലയ്ക്കുന്ന സമയത്ത് ചാരം, എല്ലുപൊടി ഇതൊക്കെ നൽകുന്നത് കായ്കൾക്ക് നല്ല മധുരവും രുചിയൊക്കെ നൽകാനും സഹായിക്കും. വളങ്ങൾ നൽകിയ ശേഷം ചുവട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. ഇനി ഈ ഒരു വാഴയെ ബാധിക്കുന്ന രോഗങ്ങളും അവയെങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബ്ലൂ ജാവ വാഴകൾ പൊതുവെ പ്രതിരോധ ശേഷിയുള്ളവയാണെങ്കിലും ചില സമയങ്ങളിൽ തണ്ട് തുറപ്പൻ പുഴുക്കളുടെയോ ഇലപ്പുള്ളി രോഗത്തിന്റെയോ ശല്യം കാണാറുണ്ട്. കൃത്യമായ നിരീക്ഷണമുണ്ടെങ്കിൽ ഇവയെ തുടക്കത്തിലെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. തണ്ട് തുറപ്പിനെ തടയാനായിട്ട് വാഴക്കവിളകളിൽ വേപ്പും പിണ്ണാക്കും മണലും കലർത്തി ഇട്ട് കൊടുക്കുന്നത് ഫലപ്രദമാണ്. ഇലകളിൽ കറുത്ത പുള്ളികൾ കണ്ടുകഴിഞ്ഞാൽ ബാധിത ഇലകൾ വെട്ടിമാറ്റി തീയിടണം. മഴക്കാലത്തിന് മുമ്പ് ബോഡോ മിശ്രിതമോ സ്യൂഡോമോണസോ തളിക്കുന്നത് ഫംഗസ് ബാധകളെ ഒരു പരിധിവരെ തടയുകയും ചെയ്യും. ചുവട്ടിലെ കളകൾ മാറ്റി വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗകീടങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും. ഇനി ബ്ലൂ ജാവയുടെ വിളവെടുപ്പിനെ കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തൈ നട്ട് ഏകദേശം 9 മുതൽ 12 മാസത്തിനുള്ളിൽ ബ്ലൂ ജാവ വാഴ കുലയ്ക്കും. കുലച്ച് 3 മുതൽ 4 മാസത്തിനുള്ളിൽ കായ്കൾ നന്നായി മൂത്ത് വിളവെടുപ്പിന് പാകമാകും. നീല നിറം ഇളം മഞ്ഞയായി മാറാൻ തുടങ്ങുമ്പോൾ വിളവെടുക്കാനായിട്ട് പറ്റും. ഒരു കുലയിൽ സാധാരണയായിട്ട് 7 മുതൽ 10 പടലകൾ വരെ ഉണ്ടാകും. ഇതിന്റെ അപൂർവത കാരണം വിപണിയിൽ സാധാരണ വാഴപ്പഴത്തേക്കാൾ ഉയർന്ന വില ഈ ഒരു പഴത്തിന് ലഭിക്കുകയും ചെയ്യും. വിദേശ പഴങ്ങൾക്ക് വലിയ ഡിമാൻഡുള്ള ഇന്നത്തെ കാലത്ത് ബ്ലൂ ജാവ വാഴ കൃഷി ചെയ്യുന്നത് മികച്ചൊരു വരുമാന മാർഗം കൂടിയാണ്. ഫാം സന്ദർശകർക്കും സൂപ്പർമാർക്കറ്റുകൾക്കും ഇത് ഉയർന്ന വിലയ്ക്ക് നൽകാനും സാധിക്കും. കാഴ്ചയിൽ കൗതുകവും അതുപോലെ തന്നെ നാവിൽ ഐസ്ക്രീം രുചിയും നൽകുന്ന ബ്ലൂ ജാവ വാഴകൾ നമ്മുടെ വീട്ടുവളപ്പിലും നട്ടുവളർത്താനായിട്ട് എല്ലാവർക്കും സാധിക്കും. ബ്ലൂ ജാവ പഴത്തെക്കുറിച്ചുള്ള ഈ ഒരു വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.9.

0: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ ജി തന്നെ പോവാം.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഞാനിങ്ങനെ ഓണത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസിൽ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഓണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളം വേണം, ഓണക്കോടി വേണം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സദ്യ തന്നെയാണ്. അപ്പൊ സദ്യയുടെ ചില കണക്കുകൾ കേട്ടാൽ നമ്മൾ എല്ലാവരും ഒന്ന് ഞെട്ടും. അതായത് നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ചു മുന്നേ ഞെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പറയുമ്പോൾ എത്രത്തോളം ഞെട്ടലുണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഓണക്കാലത്തെ കേരളത്തിൽ ഏകദേശം 450 കോടി രൂപയുടെ സദ്യ വിളമ്പും എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ വീട്ടിൽ നമ്മൾ സദ്യ ഒരുക്കാണെങ്കിലും ആ സദ്യക്കും ചിലവേറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഗ്യാസിന്റെ വിലയും കാര്യങ്ങളും അറിയാം, പച്ചക്കറികളുടെ വില അറിയാം, ഈ വെളിച്ചെണ്ണ പോലെയുള്ള വസ്തുക്കളുടെ വിലയും നമുക്കറിയാം. ഒരു സാധാരണ സദ്യ നമ്മൾ നോക്കുമ്പോൾ ഒരു 20-ലേറെ വിഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒരുക്കി വിളമ്പി പായസം വരെ എത്തുമ്പോഴേക്കും ഒരാൾക്കുള്ള സദ്യക്ക് ഏകദേശം 2700 രൂപ വരെ ചെലവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കേരളത്തിലുള്ള എല്ലാവരും സദ്യ കഴിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 450 കോടിയുടെ അടുത്തൊക്കെ വരും എന്നാണ് ഒരു കണക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആരാ ഈ കണക്കൊക്കെ എടുക്കാനായിട്ട് ഇരിക്കണേ? നമ്മൾക്ക് കഴിച്ചല്ലേ ശീലമുള്ളൂ അല്ലേ, അതിന് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അതായത് ഓണത്തിനിപ്പോ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് സദ്യ വാങ്ങണോ അതോ വീട്ടിൽ സദ്യ ഉണ്ടാക്കണോ എന്നുള്ള ഒരു ഡിലേമയുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, എന്തിനാ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ സദ്യയൊക്കെ ഉണ്ടാക്കാൻ നിക്കണേ, ഞങ്ങൾക്കും വയ്യ, അപ്പുറത്ത് വല്യമ്മയൊക്കെ സദ്യ വാങ്ങുക ചെയ്യുക, നമുക്കും വാങ്ങാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഓണമല്ലേ, ഇലയിൽ ചോറും കറിയും പായസം ഒക്കെ എത്തിയാൽ പിന്നെ കണക്കൊന്നും നോക്കണ്ട ആവശ്യമില്ല. കളറാക്കുക, ആദ്യം സദ്യ ഉണ്ണാം, പിന്നെ എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ, ബാക്കി കണക്കുകൾ എന്നുള്ളതാണ്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് സദ്യ കിട്ടുന്ന പരിപാടിയല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കിട്ടുന്ന പരിപാടിയാണ് 12 മണി മുതൽ 2 മണി വരെ നേരം എന്നുള്ളത്. അപ്പൊ കൂടെ ഞാൻ അഭിരാമിയുണ്ട്, വേഗം വേഗം പാട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യാനും പാട്ടുകൾ ചോദിച്ച് വിളിക്കാനും ഉള്ള നമ്പർ സെയിം നമ്പറാണ്, 8281509000 82 81 50 90 00. ഇൻസ്റ്റന്റ് ആയിട്ട് ആ നമ്പർ അങ്ങോട്ട് കിട്ടിയോ, പെട്ടെന്ന് കിട്ടിയോ? ചില ആളുകളൊക്കെ ഇതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട ഒരു ടെയിലർ, ആ ചേട്ടൻ നമ്മുടെ ലിസ്ണറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കലണ്ടറിൽ ഇങ്ങനെ ഓരോ ദിവസവും കൊടുക്കാനുള്ള, അല്ലാതെ ഇന്ന തുണി ഇന്ന ദിവസം കൊടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് അഹല്യ റേഡിയോയുടെ നമ്പർ എന്ന് പറഞ്ഞിട്ട്, 82 81 50 90 00. കാരണം പാട്ട് കിട്ടാനായിട്ട് ഈ നമ്പർ അത്യാവശ്യമാണ്. അപ്പൊ വേഗം ഫോൺ എടുക്കുക, വിളിക്കുക, പാട്ടുകൾ ചോദിക്കുക, നമുക്ക് കളറാക്കാം 12 മണി മുതൽ 2 മണി വരെ നേരെയുള്ള സമയം. അപ്പൊ ഞാൻ കൂടെയുണ്ട് അഭിരാമി, ആൻഡ് യു ആർ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: ഈ പാട്ട് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഗോൾഡ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ പാട്ട് പാടിയിരിക്കുന്നത് വിജയ് യേശുദാസും അതുപോലെ രാജേഷ് മുരുകേഷനും ചേർന്നിട്ടാണ്. രാജേഷ് മുരുകേഷനാണ് നമ്മുടെ മലരെ നിന്നെ കാണാതിരുന്നാൽ ആ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള കമ്പോസറാണ്. അപ്പൊ അദ്ദേഹം പാടിയിട്ടുള്ള, അദ്ദേഹവും വിജയ് യേശുദാസും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്റെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? ബഷീർക്ക, പറയൂ, എന്താണ് വിശേഷം? അടിപൊളിയായിട്ട് പോണോ?
1: ആലത്തൂര് നല്ല വിശേഷമാണ്. ഓണത്തിരക്കിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ
0: മൊത്തത്തിൽ ഒഴുക്കാണ്. അപ്പൊ പറയുന്ന ഏത് പാട്ടാ കേക്കണ്ടേ?
1: പാട്ട് ഒരു പഴയ പാട്ടായിക്കോട്ടെ. ഈറ്റ എന്ന മൂവിയിലെ മലയാറ്റൂർ മലഞ്ചെരിവിലെ പൊന്മാനെ പെരിയാറിൽ മീൻ പിടിക്കുന്നു. ഈ പാട്ട് നമ്മുടെ മാതപാട്ടൻ കൃഷ്ണാട്ടൻ, സെറുപ്പുക്ക ഗുരുവായൂരപ്പൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദമണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേഷൻ. അതോടൊപ്പം തന്നെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ഓണാശംസകളും.
0: ഓക്കെ, സെറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഈറ്റ എന്ന സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. ഈറ്റ എന്ന സിനിമ 1978 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഐ വി ശശിയുടെ സിനിമയാണ്. യൂസഫ് അലി കീച്ചേരി വരികൾ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന്, ദാസേട്ടനും സുഷീലാമ്മയും ചേർന്ന് പാടിയ മലയാറ്റൂർ മലഞ്ചെരുവിലെ പൊന്മാനെ എന്ന പാട്ടാണ് ബഷീർക്ക് ചോദിച്ചിട്ടുള്ള പാട്ട്. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ആശ മോൾ അയച്ചിട്ടുള്ള മെസ്സേജാണ്, ആലത്തൂർ നിന്ന്. ചേച്ചി, എനിക്ക് സോങ് വേണം, കൈക്കുടന്ന നിറയെ മായാമയൂരം. ഇതാണ് മെസ്സേജ്. എന്തായാലും ആശ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് മായാമയൂരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ കൈക്കുടന്ന് നിറയെ എന്ന പാട്ടും വരുന്നുണ്ട്. രണ്ട് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. എന്ത് രസമാണ് ആ പാട്ടങ്ങനെ കേട്ടിരിക്കാൻ അല്ലേ. മായാമയൂരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ദാസേട്ടന്റെയും ജാനകിയമ്മയുടെയും ശബ്ദത്തിൽ പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ് ഗദ്രാണി ചേച്ചി.
0: ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ? ഏതാ വേണ്ടത്? ഗദീജയ്ക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഞാൻ ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് ആഫ്റ്റർനൂൺ ഗദീജ, എന്താ വിശേഷം? സുഖല്ലേ? ഓ, അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണം എവിടം വരെയായി? ആ, വന്നിങ്ങനെ നിക്കണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ആ പാട്ടില്ലേ?
0: ആ, ഒരു രണ്ടുപേരും കൂടെ പാടിത്തരാട്ടോ. ആഹാ, എന്ത് രസാ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടണേ. എനിക്ക് ചെറിയ കുശുമ്പൊക്കെ വരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. ആ നാലുപേരെങ്കിൽ നാലുപേരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ
1: ഓക്കെ.
0: അപ്പോ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ പറയും?
1: ഈ പാട്ട് വീട്ടിലെല്ലാവർക്കും, പിന്നെ അഹല്യ എഫ്എമ്മിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഗദീജയാണ്. ഗദീജ ചോദിച്ച പാട്ട്, ചോദിച്ച പാട്ട് എന്ന് പറഞ്ഞാൽ പാടി തന്ന പാട്ട് തന്നെ ചോദിച്ചേക്കാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. മഞ്ഞണിക്കൊമ്പിൽ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ഹാസിഫ് ആണ്. ഹാസിഫ് ചോദിച്ച പാട്ട് കൊച്ചി രാജാവ് എന്ന സിനിമയിലെ, ആ സിനിമയിൽ ഇല്ലാത്ത ഓഡിയോ കാസറ്റിൽ മാത്രമുള്ള പാട്ടാണ്. സൂര്യൻ നീയാണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അപ്പൊ ഞാനതിപ്പോ ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ത്രില്ലൂടെ ഉണ്ട് എനിക്ക്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ന്യൂസ് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി.

0: ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
1: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
0: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
1: എന്നാ പിന്നെ ഒട്ടും വൈകിക്കേണ്ട.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC Apply.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസുകൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം തമിഴ്നാട്ടിലെ കോവളത്ത് പുരോഗമിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് DRDOയ്ക്ക് 180 ഏക്കർ സ്ഥലം സൌജന്യമായി നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണത്തിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ കോവളത്ത് പുരോഗമിക്കുന്നു. കേരള മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. കാവേരി ഉൾപ്പെടെ അന്തർസംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയം, ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം, സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയയ്ക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും, അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് സിംഗപ്പൂരിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കോയിസുമയും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു കൂടിക്കാഴ്ച. ആദ്യ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഷിൻജിറോ കോയിസുമി ഇന്നലെ മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ നിർണായക യോഗം നാളെ ജയ്പൂരിൽ ചേരും. ബ്രിക്സ് വിനോദസഞ്ചാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗ തീരുമാനങ്ങൾ മന്ത്രിതല യോഗം ചർച്ച ചെയ്യും. പരിപാടിയുടെ ഭാഗമായി രാജസ്ഥാന്റെ സമ്പന്നമായ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പാരമ്പര്യം അനുഭവിച്ചറിയാൻ പ്രതിനിധികൾ ഇന്ന് ഹവാമഹൽ, സിറ്റി പാലസ്, ആംബർ പാലസ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധുവിന്റെ അധ്യക്ഷതയിൽ ബ്രിക്സ് 2026 ഒരുക്കങ്ങൾ വിലയിരുത്തി. വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് പ്രധാന വേദികളിലും റോഡുകളിലും സുഗമമായ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ, മികച്ച നഗരപരിപാലനം, അടിയന്തര വൈദ്യസഹായ സജ്ജീകരണം എന്നിവ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിഥി ദേവോഭവ എന്ന ഇന്ത്യയുടെ പാരമ്പര്യ മൂല്യം ഉൾക്കൊണ്ട് ബ്രിക്സ് പ്രതിനിധികളെ സ്വീകരിക്കാൻ ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികം രാജ്യം ഇന്ന് സദ്ഭാവന ദിനമായി ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജീവ് ഗാന്ധിക്ക് ആദരമർപ്പിച്ചു. രാഷ്ട്രത്തിന് രാജീവ് ഗാന്ധി നൽകിയ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. 1984 ഒക്ടോബർ മുതൽ 1989 ഡിസംബർ വരെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. സ്വാതന്ത്ര്യസമരസേനാനി മഹാവീരൻ ഒണ്ടിവീരന്റെ ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി നേർന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തിൽ മഹാവീരൻ പ്രകടിപ്പിച്ച ധൈര്യവും ത്യാഗവും അസാധാരണമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന് ഡിആർഡിഒയ്ക്ക് 180 ഏക്കർ സ്ഥലം സൌജന്യമായി നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലാണ് സ്ഥലം നൽകുക എന്ന് മുഖ്യമന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു. 2025 ലക്നൌവിൽ ആരംഭിച്ച നിർമ്മാണ കേന്ദ്രത്തിന്റെ മാതൃകയിലാണ് തിരുവനന്തപുരത്തും നിർമ്മാണ യൂണിറ്റ് തുടങ്ങുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരുടെയും ശിപാർശകളോ ഇടപെടലുകളോ ഇതിൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. യുവതലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ഇതിന് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ മാത്രം നേട്ടമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസ് സംബന്ധിച്ച ചോദ്യത്തിന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നായിരുന്നു മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തലയുടെ മറുപടി. കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉച്ചകഴിഞ്ഞ് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. കൊല്ലം മറീന, ലിങ്ക് റോഡിന് സമീപം നിർമ്മാണം പൂർത്തിയായി വരുന്ന പുനർജനി കോംപ്ലക്സ്, ഫ്ളോട്ടിംഗ് റെസ്റ്റോറന്റ്, ജൈവ വൈവിധ്യ പൈതൃക മേഖല, അഡ്വഞ്ചർ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, അഷ്ടമുടിക്കായൽ നടപ്പാത എന്നിവ സന്ദർശിക്കുന്ന സുരേഷ് ഗോപി ശിവഗിരി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ITDC ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവരുടെ വർദ്ധിച്ച തിരക്കും പ്രധാന സ്റ്റേഷനുകളിലെ നവീകരണ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടുന്നത്. മദ്യം, മയക്കുമരുന്ന്, കണക്കിൽപ്പെടാത്ത പണം എന്നിവയുടെ കടത്ത് തടയാൻ അതിർത്തി കടന്നെത്തുന്ന ട്രെയിനുകളിൽ പ്രത്യേക പരിശോധനയുണ്ടാകും. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 7. സംഭവത്തെ തുടർന്ന് 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും 21 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. 3 മാസത്തെ പെൻഷനാണ് ആദ്യഘട്ടം വിതരണം ചെയ്യുന്നത്. അംഗൻവാടി പെൻഷൻ വിതരണത്തിന് ഗവൺമെന്റ് 2 ഘട്ടങ്ങളിലായി 34 കോടി രൂപയാണ് അനുവദിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റ് വരുത്തിയ കുടിശ്ശിക ഉൾപ്പെടെ തുക വിരമിച്ച ജീവനക്കാരുടെ അക്കൌണ്ടുകളിലൂടെ ഉടൻ ലഭ്യമാകും. ശേഷിക്കുന്ന പെൻഷൻ തുക ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ഇരുൾക്കുന്ന് വനമേഖലയിൽ കണ്ടെത്തിയ നന്നങ്ങാടികൾ കോഴിക്കോട് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലെ പുരാവസ്തു വിഭാഗം പരിശോധിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ VBG റാംജി പദ്ധതിയുടെ ഭാഗമായി മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 16 ദിവസം നീണ്ടുനിൽക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 രണ്ടാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മറ്റന്നാൾ പുന്നമടക്കായലിൽ നടത്തും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുക. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 ഉദ്ഘാടന സമ്മേളനവും 2:30 ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രില്ലുമാണ്. 3 മണിക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടങ്ങും. വൈകിട്ട് 5 ഫൈനൽ മത്സരം. നെതർലാൻഡ്സിൽ എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:00 മത്സരം. പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനെ 3-5 തോൽപ്പിച്ചിരുന്നു. ആന്റിക്ക സിംഗപ്പൂർ ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മിക്സ്ഡ് ഡബിൾസ് ജോഡിയായ മോഹിത് ജഗ്ലാനും ലക്ഷ്മിത ജഗ്ലാനും ക്വാർട്ടർ ഫൈനലിൽ വോക്കോവർ ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവരുടെയും ക്വാർട്ടർ പ്രവേശം. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് പറക്കാം. വട്ടപ്പാറ സ്വദേശി കെ എൻ ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഹെലിപ്പാഡും വിഐപി ലോഞ്ചും മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ വർധന. പവന് 3,160 കൂടി 1,16,800 14,600 ഗ്രാമിന്റെ വില. ദേശീയ മാനവിക വേദി മൂന്നാം വാർഷികാഘോഷം മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ഖദീജ മുംതാസ് അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും. കവി സച്ചിദാനന്ദൻ പങ്കെടുക്കും.

0: പുലി കുടുങ്ങി. കെപിആർ നഗർ സ്വദേശിയുടെ പറമ്പിലാണ് പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയത്. വനംവകുപ്പ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി മയക്കുവെടി വെച്ചു, പുലിയെ കൂട്ടിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം തമിഴ്നാട്ടിലെ കോവളത്ത് പുരോഗമിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് DRDOയ്ക്ക് 180 ഏക്കർ സ്ഥലം സൌജന്യമായി നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണത്തിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: സമയം ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത്, ആദ്യത്തെ മെസ്സേജ് കിടക്കുന്ന ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് അഹല്യ, ഇന്ന് എന്റെ അമ്മയ്ക്കും എന്റെ മോൾ ആവണിക്കും പിറന്നാളാണ്. പിറന്നാൾ ആശംസകൾക്കൊപ്പം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലെ അച്ഛന്റെ പൊന്നുമോളെ എന്ന പാട്ടും കൂടെ വെച്ചു കൊടുക്കണം. ഒത്തിരി സ്നേഹത്തോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ദിവ്യ സന്തോഷാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കണേ. അപ്പൊ എന്തായാലും ദിവ്യേച്ചിയുടെ അമ്മയോടും മോളോടും ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാം. അപ്പോ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്ങാണ്, ആ സോങ്ങിലേക്ക് പോവാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. മുഹമ്മദ് ഇക്കയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ അഹല്യ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി വേനൽ കിനാവുകൾ എന്ന സിനിമയിലെ പേരാറ്റിൻ അക്കരെ അക്കരെ എന്ന ഗാനം കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും ചേട്ടന്റെ ഫേവറേറ്റ് സോങ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: വേനൽ കിനാവുകൾ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ദാസേട്ടന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഒരു എവിടേക്കോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ, അല്ലെ, ഓണം വന്ന പോലത്തേക്ക് ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. മുഹമ്മദിക്ക് ആയിരുന്നു ഒരു പാട്ട് ചോദിച്ചിരുന്നത്. നമുക്കിനി അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്? സുനിലാണ്. സുനിലിന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് നേപ്പാളിയിലെ പ്രിയ ഇത് സിറ്റ് ഔട്ട്.
0: പ്രിയ ഇത് സിറ്റ് ഔട്ട്. എങ്ങനെ ഈ പാട്ടൊക്കെ കണ്ടുപിടിക്കുന്നത്? ഞാനിത് ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കണേ. അതെയോ? ഓക്കെ, എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും വേണ്ടിയിട്ട്. നേപ്പാളി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സുനിലാണ് പാട്ട് ചോദിച്ചേക്കണേ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ആ പാട്ട് കേൾക്കാം. അതിനുശേഷം ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണനാണ്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് കണ്ണൻ. രാമലീല എന്ന മൂവിയിലെ നെഞ്ചിലരി തീ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും രാമലീല എന്ന സിനിമയിലെ ആ പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി. വേറെ

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
8: അങ്ങനെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ചോദിച്ചുകൊണ്ട് ആരാണ് കൂടെ ഉള്ളതെന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
9: ഹലോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അഭിരാമിക്ക് സ്നേഹം നിറഞ്ഞുള്ള ബുദ്ധാത്തരണം. ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഞ്ഞാമ്പാറിൽ നിന്ന് ഷൈഫുദ്ദീൻ.
8: ഷൈഫുദ്ദീൻ ചേട്ടാ, ഓണം എവിടം വരെ എത്തി? വാതിക്കല് വന്നോ?
9: ഓ, വന്നു വന്നു.
8: ആഹാ, ഓക്കെ, അടിപൊളി. പിന്നെ ഏത് പാട്ടാ കേക്കണ്ടേ?
9: എനിക്ക് നിനക്കേന്ന് വന്നാണ് തമിഴ് മുതൽ.
8: എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. നിനൈത്തേൻ വന്തായ് എന്ന സിനിമയിലെ ഉന്മാർവിൽ വിഴിമൂടി എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു നമ്മളെ വിളിച്ചത്. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് കൂടെ പോവാം. ഈ ഒരു പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എന്നെ മുന്നേ വിളിച്ചിരുന്ന ആളാണ് ദിനേശ് ഫ്രം കാസർഗോഡ്. കോള് ഡ്രോപ്പ് ആയി പോയി. അപ്പൊ ദിനേശ് ചോദിച്ചിരുന്ന പാട്ട് വേട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. നിങ്ങൾക്ക് ഇൻസ്റ്റന്റായി പാട്ടൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വേണമെങ്കിൽ വേഗം വിളിച്ചോളൂ 8281509000 എന്ന നമ്പറിലേക്ക്.

0: യെസ്, അങ്ങനെ ഒരു കിടിലൻ പാട്ടാണ് നമ്മൾ കേട്ടു കഴിഞ്ഞ പാട്ട്, വേട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ട്. ഈ ഊച്ചി മണ്ടേല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാട്ട് കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും നമുക്കൊരു വലിയ ടാസ്ക് ആണ്. വിജയിനെ നോക്കണോ, അനുഷ്കയെ നോക്കണോ, നമ്മളത് ആരെ നോക്കുന്നുള്ളൊരു ടാസ്ക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കിടിലൻ ട്രാക്കിന് ശേഷം തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ വല്ലടി ജയനാണ്.
0: ജയൻ ചേട്ടാ, എന്തെല്ലാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഭക്ഷണം കഴിച്ചോ? ചോറുണ്ടോ?
1: കഴിച്ചു, ഭക്ഷണം കഴിച്ചു.
0: ആഹാ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി പാട്ടൊക്കെ കേട്ടങ്ങോട്ട് റെസ്റ്റ് എടുക്കാം അല്ലേ?
1: റെസ്റ്റല്ല, കുറെ ആടുകളുണ്ട്, ആട് മേച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ആണോ? ഓക്കെ. അവര് തന്നെ തന്നെ മേയൂലേ? നമ്മള് നോക്കിയാ പോരെ.
1: എന്നാലും അതായത് നമ്മുടെ വേലഞ്ചേരി പറയുന്ന സ്ഥലമാണ്, വലിയ ആനക്കാടൊക്കെയാണ്.
0: ആഹാ,
1: അവിടെയാണ് ആട് മേയുന്നത്. എല്ലാം ഉണ്ട്, ആന പുലിയൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് മേയ്ക്കാണ്.
0: എന്റെ അമ്മ ആനയും പുലിയൊക്കെ മേയ്ക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ജയൻ ചേട്ടാ, ഏത് പാട്ടാ കേക്കണ്ടേ ഇന്ന്?
1: മൈക്കൽ മദൻ കാമരാജൻ എന്ന സിനിമയിലെ സുന്ദരിനിയും സുന്ദരൻ ഞാനും ആ പാട്ട് വെച്ചുതരണം.
0: ഓക്കെ,
1: എല്ലാവർക്കും ഓണാശംസകൾ.
0: ഓക്കെ ഓക്കെ. ഇതിലെ സുന്ദരിയും സുന്ദരനും ഒക്കെ ആരാണ് ഈ പാട്ടിലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, പാട്ടിലേക്ക് പോവാം. മൈക്കിൾ മദനൻ കാമരാജ് എന്ന സിനിമയിലെ പാട്ട്, കമലഹാസന്റെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ആൻഡ്രീനെയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ തട്ടമിട്ട് ഞാൻ കാത്ത് വെച്ചരൻ മുല്ലമൊട്ടിലൂറും ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻഡ്രീനയുടെ ഫേവറേറ്റ് സോങ്ങും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വേഗം തിരിച്ചെത്തും. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റന്റ്ലി ആ പാട്ട് അങ്ങോട്ട് കേൾക്കണു. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ മെസ്സേജസിലേക്ക് പോകണേ. ഒരുപാട് മെസ്സേജസ്, അതായത് 12 മണി തൊട്ട് തുടങ്ങിയിട്ടുള്ള മെസ്സേജസ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള മെസ്സേജ് പ്രസാദ് ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാമി, പാലക്കാട് നിന്ന് പ്രസാദ് ആണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന മൂവിയിലെ കോരനാറ് എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം ഫോർ പ്രസാദ് ചേട്ടൻ. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് അരുൺ ആണ്, ഫ്രം ചിറ്റൂർ. ഹായ് അഹല്യ എഫ് എം, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് ആഷിക്ക് 2 എന്ന സിനിമയിലെ തും ഹി ഹോ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു സാഡ് സോങ് ആണല്ലേ, കേൾക്കുമ്പോഴത്തേക്കും പാസ്റ്റ്, കുറെ അധികം ആളുകൾക്ക് പാസ്റ്റ് ഓർമ്മ വരും, അല്ലെങ്കിൽ പഴയ ഒരു പ്രണയം ഉണ്ടെങ്കിൽ ഓർമ്മ വരും, ലോസ് ലവ് ഉണ്ടെങ്കിൽ ഓർമ്മ വരും. അങ്ങനൊരു പാട്ടാണ് അരിജിത് സിംഗ് പാടിയിട്ടുള്ള തും ഹി ഹോ എന്ന പാട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ആഷിക്ക് 2. അപ്പൊ ആ സിനിമയിലെ തും ഹി ഹോ എന്ന പാട്ടും ക്യാപ്റ്റൻ മില്ലറിലെ കോരനാർ എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.
1: അനേവർക്കും സിറന്ത പരിസ്.

ആഷിക്കിറ്റു എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അരിജിത് സിംഗിന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 1:36 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുന്നു, അടുത്ത രണ്ട് മെസ്സേജുകളിലേക്ക് പോവാണ്. ഹായ് ഡാർലിംഗ് അബി, മൂവി പസംഗ സോങ് ഒരു വെക്കം വെറുതെ ബൈ ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി. അപ്പൊ ശാന്തി ചേച്ചിയുടെ ഫേവറേറ്റ് സോങ്ങിലേക്കും കൂടെ നമ്മൾ പോവാണ്. പസംഗ എന്ന സിനിമയിലെ ഒരു വെക്കം വെറുതെ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആസിയാണ്. ഹായ് അഹല്യ, ഞാൻ ആസിയ. എനിക്ക് അനാർക്കലി എന്ന മൂവിയിൽ നിന്ന് ഈ തണുത്ത മൺചുരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. ഡെഡിക്കേറ്റഡ് ടു ശ്രീകൃഷ്ണ ആർട്സ് കമ്പനി സ്റ്റാഫായിട്ടുള്ള എല്ലാവർക്കും, ശ്രീകൃഷ്ണ ആർട്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആസിയ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് ആൻഡ് ശ്വേത മോഹൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അനാർക്കലിയിലെ എല്ലാ പാട്ടുകളും ബ്യൂട്ടിഫുൾ ആണ്, ഈ പാട്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഒരു വെക്കം വെറുതെ എന്ന പാട്ട് ഫ്രം ദ മൂവി പസംഗ, ഒപ്പം അനാർക്കലിയിലെ പാട്ടും കേട്ടിട്ട് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 47 മിനിറ്റും 38 സെക്കൻഡുമാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ലാസ്റ്റ് 2 പാട്ടുകളിലേക്ക് പോവാണേ. ഒരുപാട് മെസ്സേജസ് ഓപ്പൺ ആക്കാനുണ്ട്. അപ്പം നാളേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു 12 o'clock ആകുമ്പോഴത്തേക്കും അയക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റൻ്റായിട്ട് ഇൻസ്റ്റൻ്റ് പാട്ട് കിട്ടുന്ന പരിപാടിയിൽ പാട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ, ഇതിൽ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് വെണ്ണിലവേ വെണ്ണിലവേ എന്ന പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ഹസ്നയാണ്. ഹായ് ഹലോ, ഞാൻ ഹസ്ന. എനിക്ക് കണ്ണൻ വരുവാൻ എന്ന മൂവിയിലെ വെണ്ണിലവേ വെണ്ണിലവേ സോങ് വേണം. ഡെഡിക്കേഷൻ ടു മൈ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചേക്കണേ. അപ്പോൾ ഹസ്നയ്ക്കും ഹസ്നയുടെ ഉമ്മയ്ക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഡിൻസിയാണ്. അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന മൂവിയിലെ ശലഭം വഴിമാറുമ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേട്ടതിന് ശേഷം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ പാട്ടൊക്കെ വെച്ച് തന്നുകൊണ്ട്, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇൻസ്റ്റന്റ് പാട്ടിൽ കേട്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63-ാമത് ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 1,00,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: മലയാളികളുടെ പ്രിയ ഗായകൻ, ഭാവഗായകൻ, തന്റെ മധുര ശബ്ദം കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ പി ജയചന്ദ്രനെ പരിചയപ്പെടുത്താൻ എനിക്ക് വാക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. പ്രണയവും വിരഹവും ഭക്തിയും ഒരുപോലെ മനോഹരമായി ആലപിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. മലയാള സംഗീത ലോകത്തിന്റെ അനശ്വര ശബ്ദമായ പി ജയചന്ദ്രനെയാണ് ഇന്ന് സ്നേഹപൂർവ്വം നമ്മൾ ഓർക്കുന്നത്. ഏത് സ്റ്റേജ് ഷോയിൽ അദ്ദേഹം പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പാടണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗാനം. കളിത്തോഴൻ എന്ന സിനിമയിലെ പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ദേവരാജൻ മാഷിന്റെ സംഗീതം, മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര സ്റ്റേജ്.

ദക്ഷിണാമൂർത്തി സ്വാമികളും പി ജയചന്ദ്രനും ഈ കൂട്ടുകെട്ടിൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായി. എന്നാലൊരു ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന പാട്ട്, യെസ്, അത്തരത്തിലൊരു പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. യെസ്, ഒരു ഫാസ്റ്റ് ബീറ്റ് ആണെങ്കിലും അതിലും ഒരു മെലഡി ഉണ്ട്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീറ.

ഒപ്പം. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയാം. പല പാട്ടുകളും പല ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ, എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2002 ഒക്കെയാണ്. പക്ഷെ ആ സമയത്ത് കല്യാണം ആൽബം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് സി ഡി ഒക്കെ ഇട്ടിട്ട് കല്യാണത്തിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രീതി. അന്ന് ആ സി ഡിയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ആലിലെ താലിയുമായി, മിഴി രണ്ടിലും എന്ന സിനിമയില്. എപ്പ ഈ പാട്ട് കേൾക്കുമ്പോഴും എന്റെ ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. ഇതുപോലെ ഓരോ പാട്ടിലും ഓരോ ഗായകരുടെ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് പല ഓർമ്മകളും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീല് തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. മിഴി രണ്ടിലും എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ആലിലെ താലിയുമായി എന്ന ഗാനം, ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തി സ്വാമികളും ശ്രീകുമാരൻ തമ്പിയും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടുകെട്ട് തന്നെയാണ്. അതിന്റെ ഒപ്പം ഭാവഗായകൻ ജയചന്ദ്രന്റെ കൂടെ ശബ്ദം വരുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫാസ്റ്റ് സോങ് തന്നെയായിരുന്നു തുള്ളിയോടും പുള്ളിമാനെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫാസ്റ്റ് ബീറ്റുകൾക്കും ഇടയിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള വരികൾ ഉണ്ടാവാറുണ്ട്. അത് ഭാവഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കണ്ണൂർ ഡീലക്സ് എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ.

ഓരോ വരികളും പഠിപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഓരോ വരിയും അതിന്റെ ഭാവങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഒരു കുട്ടിയായി അത് കേട്ട് പഠിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഒരു ഇൻസ്ട്രുമെന്റ്സും അധികം ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ പാടിക്കൊടുക്കുന്ന വരികൾ കേട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുണ്ടായൊരു പാട്ടാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം. മായ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരു സ്കൂളില് പി ജയചന്ദ്രൻ എന്ന ഗായകനെ കാണാനായി ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഒരു സ്റ്റേജ് ഷോക്ക്. അന്ന് ആ സ്കൂളിന്റെ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുള്ള റോയിൽ കുറച്ചധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാട്ട് പാടാൻ വേണ്ടി പി ജയചന്ദ്രൻ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചിട്ട് അദ്ദേഹത്തിന് വരികൾ കാണാൻ പറ്റുന്നില്ല, കണ്ണിലേക്ക് അത് ഭയങ്കരമായി അടിക്കുന്നു, അതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പാടാതെയും പറ്റില്ല. അപ്പം അദ്ദേഹം പറയാണ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പാട്ട് കേട്ടാൽ മതിയല്ലോ, എന്നാൽ ഇങ്ങനെ പാടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പാട്ട് പാടുകയാണ്. പാട്ട് എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും തുടങ്ങി. പക്ഷേ മനോഹരമായി തന്നെ അദ്ദേഹം പാടി അവസാനിപ്പിച്ചു. ഒരു ഹ്യൂമർ സൈഡ് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജിലേബി എന്ന സിനിമയിലെ ഞാനൊരു മലയാളി എന്ന പാട്ടാണ്. ബിജി ബാൽ കമ്പോസ് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണോ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ തന്നെ പാടി. അങ്ങനെ പാടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് സ്വാതി തിരുനാളിൻ കാമിനി. ഈ പാട്ട് എത്ര ഭംഗിയായിട്ടാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ പാടിയിട്ടുള്ളത് എന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണോ ഓരോ വാക്കിനും സംഗതികൾക്കും ദക്ഷിണാമൂർത്തി സ്വാമികൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, അതങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഭംഗിയായി പാടിയൊരു പാട്ട്. സപ്തസ്വരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി ജയചന്ദ്രൻ എന്ന ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പണ്ട് രണ്ടുപേരും ചേർന്ന് ഒരുപാട് കല്യാണങ്ങൾക്ക് പോയി പാട്ടുകൾ പാടിയ ഓർമ്മകളൊക്കെ വളരെ മനോഹരമാണ്. രാവും പകലും ഇല്ലാതെ പാടിയ പാട്ടുകൾ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഈ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര ഗാനമായിരുന്നു അനുരാഗ ഗാനം പോലെ. ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
9: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്ത്. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
5: ഹലോ, നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു സ്ത്രീയെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സവിശേഷവും അതേസമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതാണ് ഗർഭകാലം അഥവാ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഒരു സ്ത്രീ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ആ 9 മാസങ്ങൾ അവർ ശാരീരികമായ മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഗർഭകാലത്തെ കുറിച്ച് ഒരുപാട് അറിവില്ലായ്മകളും തെറ്റിദ്ധാരണകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്, ശരിയല്ലേ? പലരും വിചാരിക്കുന്നത് ഗർഭിണിയായ പിന്നെ 24 മണിക്കൂറും കിടപ്പിലായിരിക്കണമെന്നാണ്. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയൊന്നുമല്ല, മറിച്ച് ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഗർഭകാലത്ത് പ്രധാനമായും നമ്മൾ 3 ഘട്ടത്തിലായിരിക്കും തിരിക്കുന്നത്. അതിനെ ട്രൈമിസ്റ്റേഴ്സ് എന്ന് പറയും. ആദ്യത്തെ 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ സമയത്താണ് കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന കടുത്ത ഛർദി, ക്ഷീണം, മൂഡ് സ്വിങ്സ് എന്നിവയെ കുറിച്ചും ഈ കാലയളവിൽ ഒരു ഗർഭിണി എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിനു മുമ്പായി ഒരിടവേള എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. നമ്മൾ ഗർഭകാലത്തെ മാറ്റങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആഹാര രീതിയാണ്. പലരും പറയും ഗർഭിണികൾ രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഭക്ഷണത്തിന്റെ അളവിലല്ല, അതിന്റെ ഗുണമേന്മയിലാണ് ശരിക്കും പറഞ്ഞാൽ കാര്യമിരിക്കുന്നത്. കുഞ്ഞിന്റെ തലച്ചോറിന്റെയും നട്ടലിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആദ്യ മാസങ്ങളിൽ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളും ഗുളികകളും നിർബന്ധമാണ്. അതുപോലെ വിളർച്ച തടയാൻ ഇരുമ്പ് സത്ത്, അതായത് അയൺ, കുഞ്ഞിന്റെ എല്ലുകൾക്കും വളർച്ചയ്ക്കും കാൽസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കണം. ദിവസവും മുട്ട, പാല്, ചെറുപയർ പോലുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കൃത്യമായി 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതും മലബന്ധം അണുബാധയും തടയാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും നല്ലപോലെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഗർഭകാലത്തുണ്ടാകുന്ന ചില സാധാരണ ലക്ഷണങ്ങളുണ്ട്. രാവിലെ ഛർദിയും തലകറക്കവും, വിട്ടുമാറാത്ത ക്ഷീണം, കാലുകളിലെ നീര്, നെഞ്ചരിച്ചൽ എന്നിവയൊക്കെ ഇതിൽ പെടുന്നവയാ. രാവിലെ എഴുന്നേറ്റ ഉടൻ കടുത്ത ഛർദിയുള്ളവർ ഒഴിഞ്ഞ വയറോടെ ഇരിക്കാതെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ആഹാരങ്ങളോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. എരിവും പുളിയും എണ്ണയുമുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചാൽ നെഞ്ചരിച്ചൽ ഒഴിവാക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. എന്താന്ന് വെച്ചാൽ, ഗർഭകാലത്ത് വല്ല തലവേദനയോ പനിയോ വന്നാൽ പോലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വന്തമായി ഒരു പാരസെറ്റമോൾ ഗുളിക പോലും വാങ്ങി കഴിക്കരുത്. കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നേരിട്ട് കുഞ്ഞിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുമ്പായി ഒരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: Dr. Ahilya. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഗർഭിണികളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് അവരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, പേടി തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമാണ്. ഈ സമയത്ത് ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. കടുത്ത മാനസിക സമ്മർദ്ദം കുഞ്ഞിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് ഞാനല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത്. അതുപോലെ ഡോക്ടർ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭകാലത്ത് ലഘുവായ ശാരീരിക അധ്വാനങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെയും വൈകുന്നേരവും ഒരു 20 മിനിറ്റ്സ് വീതം തണലുള്ള സ്ഥലങ്ങളിലൂടെ പതുക്കെ നടക്കുന്നത് ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്, കടുത്ത ഹൈപ്പർ ടെൻഷൻ എന്നിവ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കും, എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം എന്നിവയൊക്കെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ കുനിയുമ്പോഴും ഭാരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. ഹൈ ഹീൽസ് ചെരുപ്പുകൾ ധരിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം, കാരണം ഇത് വീഴാനുള്ള സാധ്യത കൂട്ടുകയും ഇടുപ്പെല്ലിന് വേദന ഉണ്ടാകുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

ടീച്ചേഴ്സ്. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് ഗർഭകാലത്ത് അമ്മയും കുടുംബവും എടുക്കേണ്ട കരുതലിനെ കുറിച്ചാണ്. ശരിയല്ലേ? ഇതില് ഗർഭിണികൾ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്ത ചില അപകട ലക്ഷണങ്ങളുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഗർഭകാലത്ത് എപ്പോഴെങ്കിലും നേരിയ രീതിയിലെങ്കിൽ പോലും ഒരു രക്തസ്രാവം, അതായത് ബ്ലീഡിംഗ് ഉണ്ടാകുക, അടിവയറ്റിൽ വിട്ടുമാറാത്ത കടുത്ത വേദന വരിക, പെട്ടെന്ന് കാഴ്ച മങ്ങുകയോ കടുത്ത തലവേദന വരികയോ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അനക്കം, ഫീറ്റൽ മൊമെന്റ്സ് സാധാരണയേക്കാൾ കുറവായി അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാല് അടുത്ത ചെക്കപ്പ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തി ഒന്ന് ഡോക്ടറെ കാണിക്കണം. കൃത്യമായ സമയങ്ങളിൽ ലാബ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ചെയ്യുന്നത് വഴി കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനും കൃത്യമായ ചികിത്സ നൽകാനും സാധിക്കും. ഗർഭകാലം ഭയത്തോടെയല്ല, നല്ല അറിവോടെയും സന്തോഷത്തോടെയും വേണം നേരിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. അമ്മമാരാകാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്ത്. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണം അയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

360 degree. നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടിയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നറിയാം. നമ്മൾ സാധാരണയായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ റാങ്ക് വാങ്ങുന്ന കുട്ടികളെ കാണുന്ന സമയത്ത് പറയാറുണ്ടല്ലേ, അവന് ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കാറുണ്ട്, അവനൊക്കെ ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ വലിയ നിലകളിൽ എത്താൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. എന്നാലുണ്ടല്ലോ വലിയ ക്ലാസ് റൂം ടോപ്പർമാര് പലരും യഥാർത്ഥ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇങ്ങനെ പതറിപ്പോകുന്നതും, ശരാശരി പഠന നിലവാരമുള്ളവർ വലിയ വലിയ കമ്പനികളുടെയൊക്കെ ലീഡേഴ്സ് ആയിട്ട് മാറുന്നതും നമ്മൾ കാണാറുണ്ട്. അതും ഒരു റിയാലിറ്റിയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ജീവിത വിജയത്തിന് നമ്മുടെ IQ അഥവാ ഇന്റലിജൻസ് കോണ്ടന്റ് വെറും 20% മാത്രമേ സഹായിക്കൂ എന്നാണ് പറയാറ്. ബാക്കി 80% തീരുമാനിക്കുന്നത് നമ്മുടെ EQ അതായത് ഇമോഷണൽ കോണ്ടിയന്റ് എന്ന് പറയുന്ന സംഭവമാണ് അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതായത് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും ഉള്ളൊരു കഴിവ്. അപ്പോൾ ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നൊരു കാര്യം എന്താ, നമ്മുടെ മനസ്സിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ശക്തമാക്കാൻ സഹായിക്കുന്ന ചില ഇമോഷണൽ ഹാക്കുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആഹ് ലൈഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. യെസ്, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഉണ്ട് ശ്രീയാഷേ അയ്യ. സെൽഫ് അവെയർനെസ് അഥവാ സ്വയം തിരിച്ചറിയൽ, അതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ്. നമ്മളിൽ പലർക്കും പെട്ടെന്ന് മൂഡ് ഓഫ് ആവാറുണ്ടല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് കടുത്ത ദേഷ്യം വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ആ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ ഉത്തരമൊന്നും ഉണ്ടാവാറില്ല. ഇതിനെ മറികടക്കാൻ വേണ്ടി മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണിത്. നെയിം ഇറ്റ് ടു ടെയിം ഇറ്റ്. എന്താ സംഭവം? അതായത് നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു വികാരം തോന്നുമ്പോൾ അതിനെ ഒളിച്ചു വെക്കാതെ അത് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിനോട് പറയുക. എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത്, എനിക്കിപ്പോൾ പരാജയ ഭീതി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അസൂയ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആ വികാരത്തിന് കൃത്യമായ ഒരു പേര് നൽകുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലെ ആ ഒരു ഇമോഷണൽ ഭാഗമായിട്ടുള്ള അമിഗ്ഡലയുടെ ആ ഒരു പ്രവർത്തനം കുറയുകയും യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു പ്രീ ഫോണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രീ ഫോണ്ടൽ കോർട്ടെക്സ് ഉണരുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം എന്ത് വേണം? അവയെ തിരിച്ചറിയണം അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ദേഷ്യത്തെ പൂട്ടാനുള്ള ഒരു 90 സെക്കൻഡ് ശാസ്ത്രീയ വിദ്യയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹലോ, 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അപ്പോ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാം? ആരെങ്കിലും നമ്മളോട് ഒരു മോശം കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ? ആ ദേഷ്യത്തിൽ നമ്മൾ തിരിച്ചു പറയുന്ന വാക്കുകൾ കാരണം എന്താണ് ആ ബന്ധങ്ങൾ തകർന്നു പോവാറുണ്ട്. എന്നാൽ പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിൽ ബോൾട്ടി ടെയ്ലർ കണ്ടെത്തിയ ഒരു അത്ഭുത സത്യമുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഈ 90 സെക്കൻഡ് റൂള്. നമുക്ക് ദേഷ്യമോ സങ്കടമോ ഉണ്ടാക്കുന്ന ഒരനുഭവം ഉണ്ടാവുന്ന സമയത്ത് അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചില കെമിക്കലുകൾ ഒഴുകിയെത്താറുണ്ട്. ഈ കെമിക്കലുകൾ നമ്മുടെ രക്തത്തിൽ വന്ന് അത് പൂർണ്ണമായും ഇല്ലാതാകാൻ വേണ്ടി കൃത്യം 90 സെക്കൻഡ്, അതായത് 1.5 മിനിറ്റ് മാത്രമേ എടുക്കൂ. അതായത് ശാസ്ത്രീയമായി ഒരു ദേഷ്യത്തിന്റെ പരമാവധി ആയുസ് വെറും 90 സെക്കൻഡ് മാത്രമാണ്. അതിനുശേഷവും നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരീരം ചെയ്യിപ്പിക്കുന്നതല്ല, മറിച്ച് ആ സംഭവത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വീണ്ടും നമ്മൾ ആലോചിച്ച് നിങ്ങൾ ബോധപൂർവം ആ ദേഷ്യത്തെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. ഇനി ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? മനസ്സിൽ പറയാം, എന്ത്, ഇത് വെറും 90 സെക്കൻഡിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ്, ഇതിപ്പോ മാറും, ഒന്ന് മാറി നിൽക്കുക, അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കുന്ന ഒരു വിദ്യ. അതെങ്ങനെയാന്ന് കേട്ടാലോ? യെസ്, നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റീരിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന എന്താണെന്നറിയോ, ഉയർന്ന ഇക്യു ഉള്ള ആളുകളുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണിത്, സോഷ്യൽ അവയർനെസ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. പലരും ഓഫീസിലോ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൂഡൊന്നും ശ്രദ്ധിക്കാറില്ലാലേ. ഇപ്പോ ബോസ് കടുത്ത സ്ട്രെസ്സിലിരിക്കുമ്പോൾ ചെന്ന് ശമ്പളം കൂട്ടാൻ ചോദിക്കും, അല്ലെങ്കിൽ പങ്കാളി ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വഴക്കിടുക എന്നിവയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ലോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനൊരു സ്മാർട്ട് ഹാക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് ഒരു 5 സെക്കൻഡ് മറ്റേയാളുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കുക. അവർ സംസാരിക്കുന്ന ടോൺ ശ്രദ്ധിക്കുക. അവർ സമാധാനത്തിലാണോ അതോ അസ്വസ്ഥനാണോ എന്ന് വിലയിരുത്തുക. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ഈ ഒരു ഒറ്റ ശീലം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കി മാറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ഓർത്തു വെച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു കിടലൻ ഫിൽട്ടർ വിദ്യയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാൻ നമുക്ക് 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചാണല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഓഫീസിലോ കോളേജിലോ ഒക്കെ വെച്ച് ആരെങ്കിലും നമ്മുടെ ജോലിയെ വിമർശിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവാറുണ്ടല്ലേ. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെയാണ് ഉയർന്ന ഇക്യു ഉള്ളവർ ഉപയോഗിക്കുന്ന ഒരു ഹാക്കാണ് ഫിൽട്ടർ ടെക്നിക്ക്. അതായത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെ നടത്തുന്ന ഒരു ആക്രമണമായിട്ട്, അതായത് പേഴ്സണൽ അറ്റാക്കായിട്ട് കാണരുത്. പകരം ആ വിമർശനത്തെ ഒരു ഫിൽട്ടറിലൂടെ കടത്തിവിടുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്ത് അവർ പറഞ്ഞതിൽ എനിക്ക് തിരുത്താനായിട്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തുക. ബാക്കി വരുന്ന നെഗറ്റീവ് കമന്റുകളെയും പരിഹാസങ്ങളെയും അപ്പോൾ തന്നെ നമുക്ക് കളയാം, അല്ലെ? ചവിട്ടൂട്ടയിലേക്ക് വലിച്ചെറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളല്ല, നിങ്ങൾ തന്നെയാണ്. ആ കാര്യം മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാനുള്ളതെന്നറിയോ? ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാം? കേൾക്കാം നമുക്ക് 360 ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ് കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. ഇറ്റ്സ് മീ ആർജെ, ഐ ലവ് വിത്ത് യു. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോണ്ടേ? അതെ. ഈ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെ നേരിടും എന്നതിലാണ് നമ്മുടെ മാനസിക കരുത്തിരിക്കുന്നത് അല്ലേ. മെന്റൽ റിസാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പലരും ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ തന്നെ എന്റെ ജീവിതം തീർന്നു, ഇനി ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് അല്ലേ. പരാജയങ്ങൾ അവസാനമായി കാണാതെ അതൊരു പഠന പ്രക്രിയയായിട്ട് കാണുക. ഇതിനൊരു മാന്ത്രിക വാക്കുണ്ട് കേട്ടോ, യെറ്റ് അഥവാ ഇതുവരെ. അതായത് എനിക്ക് ഈ ജോലി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, എനിക്ക് ഈ ജോലി ചെയ്യാൻ ഇതുവരെ അറിയില്ല. അതായത് പഠിച്ചെടുക്കാം എന്ന് നമ്മൾ പറയാണ്, ആ ഒരു മാറ്റത്തിലേക്കാണ്. എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് പകരം എനിക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല, യെറ്റ് അല്ലേ, ആ രീതിയിലേക്ക് തിരുത്തുക എന്നതാണ്. ഈ ഒരു ഒറ്റ വാക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രതീക്ഷയെ മുന്നോട്ട് പോകാനുള്ള എനർജിയൊക്കെ തരും കേട്ടോ. വീഴുന്നതല്ല പരാജയം, വീണെടുത്ത് കിടക്കുന്നതാണ് പരാജയം.

360 degree. Welcome back to 360 degree tips and tricks ആയിട്ട് കൂടിയുണ്ട്. It's me RJ Aya. അപ്പൊ 360 ഡിഗ്രിയിൽ നമ്മുടെ ചർച്ച അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് റിലാക്സ് ആകാൻ സഹായിക്കുന്ന ഒരു മൂന്ന് സ്റ്റെപ്പ് സൈക്കോളജിക്കൽ വിദ്യയുണ്ട്. അതാണ് ഇത് SBR മെത്തേഡ്. സ്റ്റോപ്പ്, ബ്രീത്ത്, റിഫ്ലക്ട്. സ്റ്റോപ്പ്, എസ്. അതായത് അമിതമായ ദേഷ്യമോ ഭയമോ തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്തുക. സംസാരം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. അതാണ് എസ് ഫോർ സ്റ്റോപ്പ്. ഇനി ബി ഫോർ ബ്രീത്ത്, ശ്വസിക്കുക. അപ്പോ കണ്ണുകൾ അടച്ച് 4 തവണ ആഴത്തിൽ ശ്വാസം എടുക്കുക. ഡീപ് ബ്രീതിങ്, വയറ് നിറയുന്ന രീതിയിൽ ശ്വാസം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തേതാണ് ആർ ഫോർ റിഫ്ലക്ട്. അതായത് ഇപ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് കാര്യങ്ങളെ കൂടുതൽ മോശമാക്കുമോ? ഈ കാര്യം സ്വയം ചോദിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെറും 1 മിനിറ്റ് മതിയില്ലേ? പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു തെറ്റായ തീരുമാനത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുമെന്നൊരു കാര്യമാണ്.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയതറിഞ്ഞോ? ഇല്ലാലേ, 360 degree ഇന്നത്തെ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് റിസൈലൻസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആയില്ലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നെന്തൊക്കെ പറഞ്ഞു? വികാരങ്ങളെ തിരിച്ചറിയുന്ന നെയിം ഇറ്റ് ടു ടൈം ഇറ്റ് രീതി, അതുപോലെ ദേഷ്യത്തിൽ പൂട്ടുന്ന 90 second rule, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന സോഷ്യൽ അവേർനെസ്, വിമർശനങ്ങളെ തടയുന്ന ഫിൽറ്റർ ടെക്നിക്, പരാജയങ്ങളെ മാറ്റുന്ന യെറ്റ് വിദ്യ, പെട്ടെന്ന് ശാന്തനാകാനുള്ള SBR മെത്തേഡ്, അങ്ങനെ വികാരങ്ങളെ മെരുക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ അടിമകളാകണം അല്ലേ, അല്ലാതെ നിങ്ങൾ വികാരങ്ങളുടെ അടിമകളാവാൻ പാടില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ 360 degree സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 360 degree മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
6: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
10: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

0: We want untouchability to be abolished. We have been carrying on with untouchability for the last 2,000 years. Nobody has bothered about it.
1: കൈദികൾക്ക് കോർട്ടിൽ വിളങ്ങപ്പെടക്കൂടാതെന്ന് സുപ്രീം കോർട്ട് ഓർഡർ ഇറക്കിയവരാണ്.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹ്ലിയ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹ്ലിയ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

0: ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജഗബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പുവർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രസഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോപ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ് ടെന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെന്റ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെന്റ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ചെന്തമിഴിന്റെയുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
4: പക്ഷെ കിട്ടാൻ സമയമെടുക്കില്ലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈജി തന്നെ പോവാം.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
6: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
4: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
7: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
9: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ഈ ഓണത്തിന് സ്വാതൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
8: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
9: வணக்கம், வெல்கம். இது நம்ம நேரம் ஆனஹல்ய FM and this is RG ஹீரா வித் யூ. ஒரு தமிழ் வீட்டோட மார்னிங்கை இமேஜின் பண்ணுங்க. இப்போ டைம் ஈவினிங் தான், ஆனால் கொஞ்சம் மார்னிங் இமேஜின் பண்ணுங்க. வாசல் ஸ்வீப் பண்ணுற சவுண்டு, கொஞ்சம் தண்ணி ஸ்ப்ரிங்கிள் பண்ணுற சவுண்டு, ஒரு கையில் கோலமாவு, ஃபஸ்ட்டு ஒரு புள்ளி, அதுக்கு பக்கத்தில் இன்னொரு புள்ளி, அண்ட் ஸ்லோலி லைன்ஸ், கர்வ்ஸ், டாக்ஸ் கனெக்ட் ஆகுது. கொஞ்ச நேரத்தில் பிளெயினாக இருந்த வாசலில் ஒரு பியூட்டிஃபுல் டிசைன் ரெடி. அதுதான் கோலம். நம்ம டெய்லி லைஃப்பில் ரொம்ப நார்மலாக தெரிகிற ஒரு ட்ரெடிஷன். பட் கொஞ்சம் க்ளோஸாக பார்த்தா கோலமில் ஆர்ட் இருக்குது, மேத்தமேட்டிக்ஸ் இருக்குது, கல்ச்சர் இருக்குது, அண்ட் மோஸ்ட் இம்பார்ட்டன்ட்லி மெமரிஸ் இருக்குது. அம்மா கோலம் போடுறத பார்த்து வளர்ந்தவங்க, பாட்டி டிஃப்ரெண்ட் டிசைன் சொல்லி கொடுத்ததை ஞாபகம் வச்சுருக்கவங்க, மார்கழி மார்னிங்கில் ஸ்ட்ரீட் ஃபுல்லாக கலர்ஃபுல் கோலம் பார்த்தவங்க, அண்ட் இன்றைக்கே இன்ஸ்டாகிராமில் கோலம் டிசைன் சேவ் பண்ணுற ஜென்ரேஷனில். ஸோ வேர் டிட் திஸ் ட்ரெடிஷன்ஸ் கம் ஃப்ரம்? வை டு வி ட்ரோ இட்? And why does a simple white powder become such a beautiful part of Tamilom? So இன்னைக்கு நாம ஒரு கோலத்தோட ஃபர்ஸ்ட் புள்ளியில இருந்து லாஸ்ட் லைன் வரைக்கும் ஒரு லிட்டில் ஜேர்னி போக போறோம். சோ ரெடியா இருங்க. இப்போ முதல் பாட்டுக்கான டைம். இது அஹல்யா FM. இது நம்ம நேரம். And this is RJ ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഞാൻ കേൾക്ക പോറേ, വൈ ഡു വി ആക്ച്വലി ഡ്രോ കോലം? മോസ്റ്റ് ഓഫ് അസ് പ്രോബബ്ലി ഹേർഡ് വാസല്ല കോലം പോടണോ, ബട്ട് എതുക്ക്? ട്രഡീഷണലി കോലം ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്പിഷ്യസ്നെസ്, ക്ലെൻലിനെസ് ആൻഡ് വെൽക്കമിംഗ് ദ പീപ്പിൾ, നമ്മ വീട്ടുക്ക് വെൽക്കം പണ്ട്ര മാതിരി. സോ മോർണിംഗില് വീട്ടു വാസൽ ക്ലീൻ പണിട്ട് കോലം പോടുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക് സെയിങ് ഒരു പുതു ഡേ ആരംഭിക്കുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ബിലീഫ്, സോ നമ്മ റൈസ് ഫ്ലോർ വെച്ച് തന്നെ കോലം പോടുറോം. സോ അത് വന്ന് ടൈനി ഫുഡ് പാർട്ടിക്കിൾസ് നമ്മ ആൻസ് സ്മോൾ സ്മോൾ ക്രീച്ചേഴ്സ് എല്ലാം ഫുഡ് പ്രൊവൈഡ് പണ്ട്ര മാതിരി നമ്മ സുത്തി ഇരിക്കുന്ന ലിവിംഗ് ബീങ്സ്ക്കാക കൊഞ്ചം സാപ്പാട് കൊടുക്കുറോം. ദാറ്റ്സ് എ ലവ്ലി ഐഡിയ അല്ലേ? ഓഫ് കോഴ്സ് ടുഡേ മെനി പീപ്പിൾ യൂസ് കൊമേഴ്ഷ്യലി മെയ്ഡ് കോലം പൗഡേഴ്സ് എല്ലാം യൂസ് പണ്ണാങ്ക. എസ്പെഷ്യലി നമ്മ ലാർജ് ഡെക്കറേറ്റീവ് ഡിസൈൻസ് എല്ലാം പണ്ണുമ്പോൾ നമ്മ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല പൗഡേഴ്സ് എല്ലാം യൂസ് പണ്ണാങ്ക. ബട്ട് ദി ഒറിജിനൽ ഐഡിയാങ്കത് നേച്ചർ ആൻഡ് എവറി ഡേ ലൈഫാ കണക്ട് ആയത്. സോ കോലം ഇസ് കൺസിഡേർഡ് എ വേ ഓഫ് ബ്രിംഗിങ് പോസിറ്റീവ് എനർജി ആൻഡ് ഓസ്പിഷ്യസ്. ഒരു ക്ലീൻ സ്പേസ്, സംതിങ് ബ്യൂട്ടിഫുള്ളാ ക്രിയേറ്റ് പണ്ണത്, ഒരു പുതു ഡേയെ വെൽക്കം പണ്ണത്, ആൻഡ് അത് നമ്മ നേച്ചർ കൂടെ ഷെയർ പണ്ണത്. അപ്പതാ മെനി ഐഡിയാസ്ല നമ്മ സിംപിളാ ഒരു കോലം ഇല്ല ഒരു സ്മോൾ ഡിസൈൻ അപ്പിതാ പാക്കറോം. ആണ് അതുക്ക് പിന്നാടി ഇവ്ളോ പെരിയ കോൺസെപ്റ്റ്സ് എല്ലാം ഇരിക്കുങ്കിറത് ഇൻട്രസ്റ്റിംഗ് ആണ് വിഷയം. സോ ഇപ്പോ അടുത്ത പാട്ടുകാരന ടൈം. ഇത് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇനിക്കു നമ്മ ഒരു സിമ്പിൾ കോലംലിരുന്നു ഒരു പെരിയ ജേർണി പോയിട്ട് വന്നോ. മോർണിംഗ് റുട്ടീൻ, ട്രഡിഷൻ, നേച്ചർ, മാത്തമാറ്റിക്സ്, ഫെസ്റ്റിവൽസ്, ടെക്നോളജി, മെമ്മറീസിന് കോലം വന്ന് ഇന്ന് ഫ്യൂ ലൈൻസ് എല്ലാത്തെയും കണക്ട് പണിത്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് കോലംനാ, ഇത് ഇറേസ് പണ്ടതുക്കാക പോടുറോം. എവ്രി ഈവനിങ് നാം അതുക്ക് മേലെ നടപ്പോം. മഴ വന്നിച്ചാ ഇറ്റ് മേ വാഷ് ഇറ്റ് അവേ. കാത്തിരുന്നിച്ചാ സ്കാറ്റർ പണി വിടുവാങ്ക. സോ നെക്സ്റ്റ് മോർണിംഗ് നമ്മ തിരുമ്പ സ്റ്റാർട്ട് പണുവോം. മേ ബി ദാറ്റ്സ് ദ റിയൽ ബ്യൂട്ടി. കോലം ഡിസപ്പിയർ ആകും, ബട്ട് ദ ട്രഡീഷൻ ഡസന്റ്. സോ ഒരു ജനറേഷൻ അത് വരയുത്, ഇന്നൊരു ജനറേഷൻ അത് ലേൺ പണിത്, ആൻഡ് ഇന്നൊരു വേർഷൻ ക്രിയേറ്റ് പണിത്. സോ നെക്സ്റ്റ് ടൈം യു സി എ കോളം ഇൻ ഫ്രണ്ട് ഓഫ് എ ഹൗസ്, അതൊക്കെ ജസ്റ്റ് അപ്പയേ നടന്നു പോകാമ കൊഞ്ചം പോസ് പണുങ്ക. അത് ഡോട്ട്സ് കൊഞ്ചം പാരുങ്ക, അത് സിമെട്രിയെ പാരുങ്ക, ക്രിയേറ്റിവിറ്റി പാരുങ്ക. ആൻഡ് തിങ്ക് അബൌട്ട് ദ പേഴ്സൺ ഓൾസോ, യാർ അത് ക്രിയേറ്റ് പണാങ്ക, യാർ കാലയിൽ എഴുന്ന് അത് ക്രിയേറ്റ് പണാങ്കെന്ന് കൊഞ്ചം ടൈം യോസിച്ച് ടൈം എടുത്ത് യോസിച്ചുക്കോങ്ക. The smallest things at our doors actually keeps big stories. Appo so adanal kolam podradhu marandu poitena kandipa neenga konja try panni paarenga. So innikku na nereya pesiten. So naalaiku kaalaiyila yaarukavadhu konja kolam podano naase irundha kandipa miss pannama adha konja try panni paarenga. Keep creating, keep remembering. Ippo oru bye bye solradhukana time. என் கூட இந்த கலர்ஃபுல் ஜேர்னியில் இருந்த உங்களுக்கு எல்லாருக்கும் நன்றி சொல்லிக்கிட்டு நான் இப்போ நெக்ஸ்ட் பார்ட் உங்களுக்காக ப்ளே பண்ண போறேன். இது அஹல்யா எஃப்எம், இது நம்ம நேரம், அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. பை பை, டேக் கேர் அண்ட் லவ் யூ ஆல்.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയില്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ, ചായ എടുക്കട്ടെ?
5: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. പറഞ്ഞത് സമയത്ത് തന്നെ. എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
6: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
7: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMsuryaghar.gov.in.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
9: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
4: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
9: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
4: എന്താ പിന്നെ ഒട്ടും വൈകിക്കേണ്ട.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകത്.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in. ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ 0 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMsuryaghar.gov.in.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
7: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: Story of life.
9: Lighten your life. Lighten your life.
10: ചില കയ്പുള്ള നിമിഷങ്ങളെ കുറിച്ചാണ്, നമ്മുടെ ലൈഫിലെ കയ്പുള്ള നിമിഷങ്ങളെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ ഏറ്റ് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷനല്ലേ? നിങ്ങൾക്കുമില്ലേ അങ്ങനെ മറ്റുള്ളവരിങ്ങനെ പരിഹസിച്ചിട്ട് നമുക്കിങ്ങനെ തല ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ? അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ രൂപത്തെക്കുറിച്ചായിരിക്കാം, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചായിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവരിങ്ങനെ പുച്ഛത്തോടെ നോക്കി ചിരിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ ഒരു കടല് ഇരമ്പാറില്ലേ? അന്ന് നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത്, എവിടേക്കെങ്കിലും ഓടി ഒളിച്ചാലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അല്ലേ? അവരിൽ നിന്നൊക്കെ നമ്മൾ മാറി നടക്കും. അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ കളിയാക്കും, പരിഹസിക്കും, അതുകൊണ്ട് അവരെ കാണാതെ പോകാം. ഓ, ആ ഒരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണും, അവർ നമ്മളെ പരിഹസിക്കും, കളിയാക്കും. എന്തിനാണ് വെറുതെ നമ്മുടെ മൂഡ് കളയുന്നത്? നെഗറ്റീവാണ്. അപ്പോൾ ആ ഫംഗ്ഷനിൽ പോകണ്ട. പോകാൻ ഇഷ്ടമുണ്ട്, പക്ഷേ അവിടെ അവരുണ്ടാവും, അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യമേ പറയാം, നമ്മൾ ഓടുമ്പോൾ പരിഹസിക്കുന്നവർക്ക് അതൊരു വിജയമാണ്. അവർക്ക് മുന്നിൽ നമ്മൾ തോറ്റുകൊടുക്കരുത്. പരിഹാസങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അവ നിങ്ങൾക്കുള്ളൊരു വെല്ലുവിളിയാണ്. നിങ്ങളെ കളിയാക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലെ വാശി ഇങ്ങനെ തട്ടി ഉണർത്തുകയാണ് അല്ലേ? ലോകമെന്നും അങ്ങനെയാണോ? തോമസ് ആൽവാ എഡിസണേയും ഐൻസ്റ്റീനെയും ഒക്കെ ലോകം പരിഹസിച്ചിട്ടുണ്ട് അല്ലേ? പരിഹസിക്കപ്പെടാതെ ഒരിക്കലും നമ്മൾ വിജയത്തിലേക്ക് എത്തില്ല. ഈ ലോകം പരിഹസിച്ച വ്യക്തികളാണ് തോമസ് ആൽവാ എഡിസണും ഐൻസ്റ്റീനും ഒക്കെ. പക്ഷേ അവർ തിരിഞ്ഞോടിയോ? അവർ തിരിഞ്ഞോടിയില്ല, അവരവരുടെ ജോലിയിൽ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അവർ നിന്ന് കൊടുത്തില്ല, അവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്നില്ല. അവർക്ക് വേണ്ടി സംസാരിച്ചത് അവരുടെ സക്സസ് ആയിരുന്നു, അവരുടെ വിജയങ്ങളായിരുന്നു. നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പരിഹാസവും അത് നോട്ട് ചെയ്ത് വെക്കണം. സങ്കടം വരുമ്പോൾ കരയണം, പക്ഷേ തളരരുത്. ആ പരിഹാസങ്ങളെ നിങ്ങളുടെ വിജയത്തിനായുള്ള ഇന്ധനമാക്കി നിങ്ങൾ മാറ്റണം. നിങ്ങൾ മറുപടി പറയാനായിട്ട് നിൽക്കണ്ട, നിങ്ങളുടെ നാവല്ല മറുപടി പറയേണ്ടത് അവരോട്. ഒരു പക്ഷേ നിങ്ങൾ നാവ് കൊണ്ട് മറുപടി പറഞ്ഞാൽ അത് ഏഷണമെന്നുമില്ല അല്ലേ, അതവർക്ക് മനസ്സിലാവണമെന്നുമില്ല. നിങ്ങളുടെ അധ്വാനമാണ് അവർക്ക് മറുപടി പറയേണ്ടത്. ഒരു കാര്യം ഓർക്കുക, കാലം അതിനുള്ള മറുപടി നൽകും. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവർക്ക് നാളെ നിങ്ങളെ നോക്കി കൈയടിക്കേണ്ടി വരും. ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവർക്ക് നാളെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് ഭയം തോന്നും. അത് കാലത്തിൻ്റെ നീതിയാണ്. പക്ഷേ ആ ഒരു നീതി തനിയെ അങ്ങ് നടപ്പിലാവില്ല. ആ ഒരു നീതി നിങ്ങൾ വെറുതെ ഇരുന്നാൽ നടപ്പിലാവില്ല. നിങ്ങൾ പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ ആ നീതി നടപ്പിലാവണമെന്നില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നീതി നടപ്പിലാകും. കാലം കാത്തുവെക്കുന്ന മറുപടി അവർക്ക് കിട്ടും. കല്ലെറിയുന്നവർക്ക് നേരെ തിരിച്ച് കല്ലെറിയാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ആ കല്ലുകളൊക്കെ പെറുക്കി വെച്ച് നിങ്ങളുടെ വിജയത്തിൻ്റെ കൊട്ടാരം പണിയുക. പരിഹാസങ്ങൾ ഏൽക്കുന്ന സമയത്ത് ചിരിച്ചങ്ങ് തള്ളണം. കാരണം ആ ചിരിക്ക് പിന്നിൽ വലിയൊരു വാശി ഉണ്ടാകണം. മനസ്സിലായോ? ഞാൻ ആരാണെന്ന് കാലം നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളൊരു വാശി നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോവുക. കാലം കാത്തുവച്ചിരിക്കുന്ന ആ മധുര പ്രതിക

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തന്നെ ഭയക്കുന്നൊരു കാര്യം. എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലാണ് ആ ഭയം. അയ്യോ, എന്നെ കൊണ്ടിത് സാധിക്കില്ല, എന്നെ കൊണ്ടിത് കഴിയില്ല, എനിക്കിത് കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന, മറ്റുള്ളവർ നിനക്കിതൊന്നും പറ്റില്ലടോ എന്ന് വിധി എഴുതുന്ന കാര്യം. നമ്മളൊക്കെ പരാജയത്തെ പേടിച്ച് പലപ്പോഴും സുരക്ഷിതമായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ, അല്ലേ? വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. പരാജയം നമുക്ക് പേടിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. നിനക്കെന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുവോ അത് തന്നെ ചെയ്യുക. ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിലെ പേടി നിന്നെ പിന്നോട്ട് വലിക്കുമ്പോൾ ആ ഭയത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിക്കണം. എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്ന ആ വഴിയിലൂടെ തന്നെ ഒന്ന് നടന്നു നോക്കണം. ചിലപ്പോൾ നീ തോറ്റുപോയെന്ന് വരും, എല്ലാവരും നിന്നെ നോക്കി പരിഹസിക്കും. ഞാൻ പറഞ്ഞതല്ലേ നിനക്കതൊന്നും പറ്റില്ല എന്ന്, ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പലരും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, സുരക്ഷിതമായിട്ടുള്ള വഴിയിലൂടെ നടന്ന് ജയിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ള പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്നത്, അല്ലേ? ആ തോൽവിയിൽ പോലും നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനായിട്ട് ഒരു കാരണമുണ്ടാകും. വീണ് കിടക്കുമ്പോഴും നിങ്ങൾക്ക് ലോകത്തോട് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഐ ആം ഡിഫറൻറ്റ് എന്ന്. അതെ, മറ്റുള്ളവരെ പോലെയല്ല ജയിക്കുമെന്ന് ഉറപ്പുള്ള പന്തയം വെക്കുന്നവരല്ല നിങ്ങൾ, മറിച്ച് തോൽവി ഉറപ്പാണ് എന്നറിഞ്ഞിട്ടും തൻ്റെ കഴിവിൽ വിശ്വസിച്ചിട്ട് ഇറങ്ങി തിരിച്ചവനാണ് നിങ്ങൾ. ലോകം മുഴുവൻ കൈയടിക്കുന്ന വിജയിക്കാൾ എത്രയോ മുകളിലാണ് സ്വന്തം പേടിയെ തോൽപ്പിച്ച് പോരാടാൻ ഇറങ്ങിയ നിങ്ങളെന്ന മനുഷ്യൻ. വീഴ്ചകളിലല്ല, വീഴുമെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആ ചുവടുകളിലാണ് ഒരാളുടെ വ്യക്തിത്വം അളക്കുന്നത്. ആ ചുവടുകളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആ ഒരു വ്യത്യസ്തത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇനി മുതൽ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഒന്ന് ഏറ്റുമുട്ടി നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. തോറ്റാലും ജയിച്ചാലും ഒന്നുറപ്പാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയും. അഭിമാനത്തോടെ പറയണം, ഐ ആം ഡിഫറൻറ്റ്. എല്ലാവരും പോകുന്ന പാതയിലൂടെ അല്ല ഞാൻ സഞ്ചരിച്ചത്, ആരും പോകാത്ത വഴികളിലൂടെ, തോൽക്കുമെന്ന് ഉറപ്പുള്ള വഴികളിലൂടെ ഞാനൊന്ന് നേരിട്ട് നോക്കിയതാണ്. എനിക്കറിയാം ഞാൻ പരാജയപ്പെടുമെന്ന്, പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എൻ്റെ ഉള്ളിലെ ആ പരാജയമെന്ന ഭയത്തെ എടുത്തു മാറ്റാൻ വേണ്ടി, പരാജയം നേരിടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടാണ് ഞാൻ ആ പാത സഞ്ചരിച്ചത് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ജയിക്കുന്നതിനേക്കാൾ ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്ന് അത് അതിജീവിച്ച് തോൽക്കുന്നതല്ലേ, അല്ലേ? ശരിയാണ്.

SSLC ബുക്കിലെയോ ആധാർ കാർഡിലെയോ ഒക്കെ പ്രായം പറയുമ്പോൾ എനിക്ക് 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സെന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്നാൽ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് എത്ര വയസ്സായി എന്നതിൽ കാര്യമൊന്നുമില്ല, നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. ശരിയല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ 20കളിൽ തന്നെ ജീവിതം മടുത്തവരെ പോലെ വലിയ ഭാരവും ചുമന്ന് നടക്കുന്നവരെ? അവർക്ക് ശരീരം ചെറുപ്പമാണ്, പക്ഷെ ചിന്തകൾക്ക് 100 വയസ്സായതുപോലെ തോന്നും. എന്നാൽ മറ്റു ചിലരുണ്ട് കേട്ടോ, തലമുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും, മുഖത്ത് ചുളിവുകളൊക്കെ വീണിട്ടുണ്ടാവും, പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ലോകത്തെ നോക്കിക്കാണുന്നവരാണ് അവർ. അവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. ഒരു 25കാരൻ അല്ലെങ്കിൽ 25കാരി പുതിയതൊന്നും പഠിക്കാതെ അത്രയും കാലം പഠിച്ചു വെച്ച കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് ചുമ്മാതിരിക്കുന്നു. കാര്യം അവർക്ക് പുതിയതൊന്നും പഠിക്കാൻ ആഗ്രഹമില്ല, പുതിയതിനെ കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ല. അവരെന്താണോ പഠിച്ചിരിക്കുന്നത് അത് മാത്രമേ അവരുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു 75കാരൻ പുതിയത് പഠിക്കാനായിട്ട് അതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും പോരാ, എനിക്കിനിയും പുതിയത് പഠിക്കണമെന്ന് പറഞ്ഞ് പുതിയത് പഠിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും ആരാണ് മനസ്സുകൊണ്ട് പ്രായമായിരിക്കുന്നത്? ഒബ്വിയസ്ലി 25കാരൻ തന്നെയാണ് അല്ലേ. പ്രായം കൂടുന്നത് ഒരു പ്രകൃതി നിയമം മാത്രമാണ്, അത് തടയാൻ ആർക്കും കഴിയില്ല. എനിക്കും നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് തടയാനേ കഴിയില്ല. പക്ഷെ മനസ്സിന് പ്രായമാകുന്നത് നമ്മുടെ തീരുമാനമാണ്. എനിക്കിനി ഇതിനൊന്നും കഴിയില്ല, എനിക്ക് പ്രായമായെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങൾ വൃദ്ധനായി മാറുന്നു. എന്നാൽ ഇനിയുമുണ്ട് എനിക്ക് പഠിക്കാൻ, ഇനിയുമുണ്ട് എനിക്ക് കാണാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്നും ഒരു കൗമാരക്കാരനായിട്ട് നിലനിൽക്കുന്നു. 80 വയസ്സിലും പുതിയൊരു ഭാഷ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരും 70 വയസ്സിൽ യാത്രകൾ പോകുന്നവരുമൊക്കെ ലോകത്തോട് പറയുന്നതേ ഒരേയൊരു കാര്യമാണ്, എൻ്റെ ശരീരം ചിലപ്പോൾ തളർന്നേക്കാം, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഇന്നും 18 വയസ്സാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ നിർണയിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ചിരിക്കാനും ഒരു യുവാവിൻ്റെ ആവേശത്തോടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ പ്രായം വെറും ഒരക്കം മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ആയുസിൻ്റെ കണക്ക് പുസ്തകം നോക്കിയിട്ട് അയ്യോ പ്രായം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. പകരം നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയെ എപ്പോഴും ജീവനോടെ നിലനിർത്തുക. ഏത് പ്രായത്തിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൃദ്ധനായി മാറി എന്നാണ് അർത്ഥം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാതെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വയസ്സായി, നിങ്ങളുടെ മനസ്സ് വയസ്സിൻ്റെതായി മാറി. ഓർക്ക, പ്രായം കൂടുന്നത് പേടിച്ച് ജീവിക്കാനുള്ളതല്ല, ഓരോ വയസ്സിലും പുതിയൊരു മനുഷ്യനായി ജനിക്കാനുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും യൗവനം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
9: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
10: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
11: മലയാളികളുടെ പ്രിയ ഗായകൻ, ഭാവഗായകൻ, തന്റെ മധുര ശബ്ദം കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ P. Jayachandran പരിചയപ്പെടുത്താൻ എനിക്ക് വാക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. പ്രണയവും വിരഹവും ഭക്തിയും ഒരുപോലെ മനോഹരമായി ആലപിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. മലയാള സംഗീത ലോകത്തിന്റെ അനശ്വര ശബ്ദമായ P. Jayachandranെയാണ് ഇന്ന് സ്നേഹപൂർവ്വം നമ്മൾ ഓർക്കുന്നത്. ഏത് സ്റ്റേജ് ഷോയിൽ അദ്ദേഹം പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പാടണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗാനം. കളിത്തോഴൻ എന്ന സിനിമയിലെ P. Bhaskaran മാഷിന്റെ വരികൾക്ക് ദേവരാജൻ മാഷിന്റെ സംഗീതം, മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദക്ഷിണാമൂർത്തി സ്വാമികളും പി ജയചന്ദ്രനും ഈ കൂട്ടുകെട്ടിൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായി. എന്നാലൊരു ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന പാട്ട്, യെസ്, അത്തരത്തിലൊരു പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. യെസ്, ഒരു ഫാസ്റ്റ് ബീറ്റ് ആണെങ്കിലും അതിലും ഒരു മെലഡി ഉണ്ട്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീറ.

ഇനി എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയാം. പല പാട്ടുകളും പല ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ, എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2002 ഒക്കെയാണ്. പക്ഷെ ആ സമയത്ത് കല്യാണം ആൽബം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമുക്ക് സി ഡി ഒക്കെ ഇട്ടിട്ട് കല്യാണത്തിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രീതി. അന്ന് ആ സി ഡിയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ആലിലെ താലിയുമായി, മിഴി രണ്ടിലും എന്ന സിനിമയില്. എപ്പോ ഈ പാട്ട് കേൾക്കുമ്പോഴും എന്റെ ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. ഇതുപോലെ ഓരോ പാട്ടിലും ഓരോ ഗായകരുടെ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് പല ഓർമ്മകളും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീൽ തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. മിഴി രണ്ടിലും എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ആലിലെ താലിയുമായി എന്ന ഗാനം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തി സ്വാമികളും ശ്രീകുമാരൻ തമ്പിയും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടുകെട്ട് തന്നെയാണ്. അതിന്റെ ഒപ്പം ഭാവഗായകൻ ജയചന്ദ്രന്റെ കൂടെ ശബ്ദം വരുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫാസ്റ്റ് സോങ് തന്നെയായിരുന്നു തുള്ളിയോടും പുള്ളിമാനെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫാസ്റ്റ് ബീറ്റുകൾക്കും ഇടയിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള വരികൾ ഉണ്ടാവാറുണ്ട്. അത് ഭാവഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കണ്ണൂർ ഡീലക്സ് എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ.

ഓരോ വരികളും പഠിപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഓരോ വരിയും അതിന്റെ ഭാവങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഒരു കുട്ടിയായി അത് കേട്ട് പഠിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഒരു ഇൻസ്ട്രുമെന്റ്സും അധികം ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ പാടിക്കൊടുക്കുന്ന വരികൾ കേട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുണ്ടായ ഒരു പാട്ടാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം. മായ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരു സ്കൂളില് പി ജയചന്ദ്രൻ എന്ന ഗായകനെ കാണാനായി ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഒരു സ്റ്റേജ് ഷോക്ക്. അന്ന് ആ സ്കൂളിന്റെ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുള്ള റോയിൽ കുറച്ചധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാട്ട് പാടാൻ വേണ്ടി പി ജയചന്ദ്രൻ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചിട്ട് അദ്ദേഹത്തിന് വരികൾ കാണാൻ പറ്റുന്നില്ല, കണ്ണിലേക്ക് അത് ഭയങ്കരമായി അടിക്കുന്നു, അതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് പാടാതെയും പറ്റില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, എന്തായാലും നിങ്ങൾക്ക് എന്റെ പാട്ട് കേട്ടാ മതിയല്ലോ, എന്നാ ഇങ്ങനെ പാടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പാട്ട് പാടുകയാണ്. പാട്ട് എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും തുടങ്ങി. പക്ഷെ മനോഹരമായി തന്നെ അദ്ദേഹം പാടി അവസാനിപ്പിച്ചു. ഒരു ഹ്യൂമർ സൈഡ് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജിലേബി എന്ന സിനിമയിലെ ഞാനൊരു മലയാളി എന്ന പാട്ടാണ്. ബിജിബാൽ കമ്പോസ് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണോ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ തന്നെ പാടി. അങ്ങനെ പാടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് സ്വാതി തിരുനാളിൻ കാമിനി. ഈ പാട്ട് എത്ര ഭംഗിയായിട്ടാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ പാടിയിട്ടുള്ളത് എന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണോ ഓരോ വാക്കിനും സംഗതികൾക്കും ദക്ഷിണാമൂർത്തി സ്വാമികൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, അതങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഭംഗിയായി പാടിയൊരു പാട്ട്. സപ്തസ്വരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി ജയചന്ദ്രൻ എന്ന ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പണ്ട് രണ്ടുപേരും ചേർന്ന് ഒരുപാട് കല്യാണങ്ങൾക്ക് പോയി പാട്ടുകൾ പാടിയ ഓർമ്മകളൊക്കെ വളരെ മനോഹരമാണ്. രാവും പകലും ഇല്ലാതെ പാടിയ പാട്ടുകൾ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഈ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര ഗാനമായിരുന്നു അനുരാഗ ഗാനം പോലെ. ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്? ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറിലും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
5: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
5: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
4: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: KFM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
1: Dreamy girl herself, Shanti Priya.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയില്ലേ?
7: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈ ജി തൂക്കി.
8: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇരുളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ.com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഞ്ജലി
1: സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പോസ് ചെയ്തൊരു ജതി പാടി കേൾപ്പിച്ചോട്ടെ?
0: യാ, വൈ നോട്ട്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.